0: ആകാശവാണി.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: തിരകൾ വീണ്ടും അലറി. കാറ്റാടിമരങ്ങൾക്കിടയിലൂടെ കാറ്റ് തേങ്ങിക്കൊണ്ടുപോയി. വലക്കാർ അപ്പോഴും ഒരു വർത്തമാനം പറയുകയും തുന്നുകയുമാണ്. കൂട്ടത്തിൽ കല്ലുവെച്ച വലിയ മൂക്കുത്തിയുമായി കടലയ്ക്ക വിൽക്കാൻ വന്ന പെണ്ണിനോട് നേരം പോക്കുകൾ തട്ടിവിടുന്നുമുണ്ട്. ഒരുത്തൻ ചോദിച്ചു,
4: രാജമ്മ എത്തിര പെറ്റ്?
3: പെറ്റില്ല.
4: പിന്നെ അനക്ക് എന്തിരുത്ത് പാത്രാസാ? പാത്രാസുള്ള പെണ്ണുങ്ങള് മാസം മാസം പെറൂലേ?
3: ഒരു പൊട്ടിച്ചിരി ഉയർന്നു. കൂട്ടത്തിൽ രാജമ്മയും ചിരിച്ചു. രണ്ടുമാനം കടലക്ക അളന്ന് ഒരുത്തന്റെ മടിയിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പരിഭവസ്വരത്തിൽ പറഞ്ഞു, ഞാൻ പോണ്. വീണ്ടും കൂട്ടച്ചിരി. കടൽത്തിരകളും ഒപ്പം ചിരിക്കുന്നുണ്ടായിരുന്നു. ബഹളമയമായ ആ കൂട്ടച്ചിരിക്ക് മുകളിൽ ഒരു മനുഷ്യ ശിരസ് പൊന്തി വന്നു. ഒരു വലിയ മനുഷ്യൻ ഒരു ചെറിയ മനുഷ്യനെ വലിച്ച് കരയ്ക്കു കയറ്റുകയാണ്. വലിച്ചു കയറ്റിയയാൾ ചെറുപ്പക്കാരനെ കൈത്തണ്ടയിലെടുത്തു നടന്നു. കുഴയുന്ന മണലിലൂടെ അയാൾ ആടിയാടിക്കൊണ്ട് നടക്കുകയാണ്. വസ്ത്രത്തുമ്പിൽ നിന്ന് കാൽപ്പടത്തിന്മേൽ വെള്ളത്തുള്ളി ഇറ്റുവീഴുന്നത് അയാൾ അറിഞ്ഞു. നിരത്തിൽ കയറി ചുറ്റും നോക്കി. കവലയിൽ മങ്ങിയ ചുവപ്പ് വെളിച്ചവുമായി പാതി ഉറങ്ങിയ പോലെ ഒരു കുതിരവണ്ടി നിൽക്കുന്നു. അയാൾ വണ്ടിക്കാരനെ വിളിച്ചു. വണ്ടി നീങ്ങി എത്തി. കയ്യിലെടുത്ത മനുഷ്യനെ വണ്ടിയിലേക്ക് കയറ്റി. താനും കയറിയിരുന്നിട്ട് പറഞ്ഞു, കല്ലായിലേക്ക്. വണ്ടി നീങ്ങി. ചെറുപ്പക്കാരൻ്റെ മുഖത്ത് തങ്ങിയിരുന്ന വെള്ളം വടിച്ചു കളഞ്ഞു. സ്വന്തം ഉടുത്തുണികൊണ്ട് ആ ശിരസ് തുടച്ചു. എന്നിട്ട് നിശബ്ദനായിരുന്നു. ഇഴഞ്ഞിഴഞ്ഞാണ് വണ്ടി പോകുന്നതെന്ന് അയാൾക്ക് തോന്നി. അയാൾ മന്ത്രിക്കുന്ന സ്വരത്തിൽ വണ്ടിക്കാരനെ ഉപദേശിച്ചു, ഒന്ന് തെളിച്ചുവിട്, പ്രസന്റ് തരണ്ട്. ചമ്മട്ടി ഒന്ന് രണ്ട് തവണ ശബ്ദിച്ചു.

0: ഉണർന്നു പാഞ്ഞു. കല്ലായിലെത്തിയപ്പോഴേക്കും ചെറുപ്പക്കാരൻ കൺമിഴിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ എഴുന്നേറ്റ് നടക്കാൻ വയ്യ. വലിയ മനുഷ്യനും വണ്ടിക്കാരനും കൂടി ചെറുപ്പക്കാരനെ താങ്ങി അകത്തു കൊണ്ടുപോയി കിടത്തി. വസ്ത്രം മാറ്റി കുറെ ചൂട് കാപ്പി കൊടുത്തപ്പോൾ അയാളുടെ മുഖത്ത് ജീവൻ വീണു. കുട്ടി ആരാണ്? അതിന് ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞില്ല.
1: എന്തിരുത്താച്ചാലും പറഞ്ഞോ മോനെ,
0: അടുത്തു നിന്നിരുന്ന സ്ത്രീയാണ് പറഞ്ഞത്. ചെറുപ്പക്കാരൻ ആ സ്ത്രീയെ തുറിച്ചു നോക്കി. അവരുടെ ശിരസിൽ നിന്ന് കാവി നിറത്തിലൊരു പുഴയൊഴുകി വരുന്നുണ്ടോ? ഒന്നുകൂടി ഊന്നി നോക്കി. ആ സ്ത്രീ തലയിൽ തട്ടനിട്ടിരിക്കുന്നു. അയാൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്നിട്ട് കൈകുത്തി എഴുന്നേറ്റിരുന്നു.
1: ഞാൻ പോകട്ടെ?
0: പോകാം, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട്, പുരുഷനാണ് ഉപദേശിച്ചത്.
1: ഇപ്പൊ പോണം. ചാകാനാണെങ്കിൽ ഞാൻ ഇതിലും നല്ല വഴികാട്ടിത്തരാം.
0: സുലൈമാന്റെ ശബ്ദം പരുഷമായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒന്ന് ഞെട്ടി. സുലൈമാൻ ആജ്ഞാപിച്ചു,
1: കിടക്കവിടെ.
0: ചെറുപ്പക്കാരൻ അയാൾ തുടർന്നു, അല്ല. സുലൈമാൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് ചോദിച്ചു,
1: ചെറുപ്പം കൊണ്ടാണല്ലേ?
0: ഉത്തരമുണ്ടായില്ല.
1: രാജ്യം എവിടെയാണ്?
0: ചെറുപ്പക്കാരൻ അത് പറഞ്ഞപ്പോൾ സുലൈമാന് ഒരു ഞെട്ടലുണ്ടായി. അത് പുറത്തു കാട്ടാതെ കഴിക്കാൻ യത്നിച്ചുകൊണ്ട് അയാൾ ശാന്തമായി ചോദിച്ചു,
1: കുട്ടിയുടെ പേരെന്താണ്?
0: വിശ്വനാഥൻ. പിന്നീട് ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞതുമില്ല. ആ ഭാര്യയും ഭർത്താവും എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരം. ജീവിതത്തിൽ ആരോടെങ്കിലും എന്തിനോടെങ്കിലും ഒരു തവണയെങ്കിലും കടപ്പെട്ടു പോകുന്നത് ഒരു ബാധ്യതയായി കരുതേണ്ടതില്ല, അത് ധർമ്മമാണ്. കടവും കടപ്പാടും കഷ്ടപ്പാടുമില്ലാതെ ഒരു ജന്മയാത്ര എങ്ങനെയാണ് പൂർത്തിയാവുക? കവികൾ കഥാപാത്രങ്ങളിലൂടെ സംസാരിക്കുന്നു പ്രകൃതിയോടും അനുഭവങ്ങളോടും സ്വപ്നങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട്. കേൾക്കാം ഇന്നത്തെ സ്മൃതിമധുരത്തിൽ ചില നന്ദി ഗാനങ്ങൾ. ആദ്യം യേശുദാസ് പാടിയ ഗാനം, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം, ചിത്രം അനുഭവങ്ങളെ. നന്ദി.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ഈ കസ്റ്റമർ കെയർ എവിടെയാ?
0: മാഡം,
3: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നത്?
3: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
3: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
3: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
3: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഓരോ ബാങ്കിലും വെവ്വേറെ പേപ്പേഴ്സ്. ഒരു ചാവി ഉണ്ടായിരുന്നെങ്കിൽ.
5: ഉണ്ടല്ലോ അച്ഛാ, CKYC ID.
4: CKYC എന്ന് വെച്ചാ?
5: ബാങ്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ CKYC രജിസ്റ്ററിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 14-digit ഒരു പ്രത്യേക CKYC ID. ഇത് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കാം. ഒരിടത്ത് KYC അപ്ഡേറ്റ് ചെയ്താൽ ബാക്കി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്ഡേറ്റ് ആകും.
4: RBI പറയുന്നു,
5: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
6: അവൾ എൻ്റെ സ്വപ്നം ഈ പടത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്, ശശി പേരൂർക്കടയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: ആകാശവാണി ഇപ്പോൾ ഗീതം സംഗീതം ലളിത സംഗീത പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം കെ ശ്രീകുമാർ രചിച്ച ഹേമന്തരാവിന്റെ സാന്ദ്ര മൗനത്തിലും രാപ്പാടി പാടുന്ന പാട്ടിൽ ഇന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് ചിത്ര എസ് ദിലീപ് കുമാർ, പഠിച്ചത് റിജി ശിവദാസ്.
2: നമുക്ക് ഇന്നൊരു പുതിയ ഗാനം പഠിക്കാം.
3: ശരി,
2: ആ ഗാനത്തിൻ്റെ വരികൾ എഴുതിയെടുത്തുകൊള്ളു.
3: ശരി സർ.
2: ഹേമന്തരാവിൻ്റെ
3: സാന്ദ്ര മൗനത്തിലും
2: രാപ്പാടി പാടുന്ന പാട്ടിൽ അടുത്ത ലൈനിൽ സഖി
3: നിന്നെ തിരയുന്ന
2: വിരഹാർദ്രതയോ ഹിമബിന്ദു
3: പൊഴിയുന്ന
2: സംഗീതമോ ഹേമന്തരാവിൻ്റെ സാന്ദ്ര മൗനത്തിലും രാപ്പാടി പാടുന്ന പാട്ടിൽ സഖി നിന്നെ തിരയുന്ന വിരഹാർദ്രതയോ ഹിമബിന്ദു പൊഴിയുന്ന സംഗീതമോ. ഒന്ന് വായിക്കൂ.
3: ഹേമന്തരാവിൻ്റെ സാന്ദ്ര മൗനത്തിലും രാപ്പാടി പാടുന്ന പാട്ടിൽ സഖി നിന്നെ തിരയുന്ന വിരഹാർദ്രതയോ ഹിമബിന്ദു പൊഴിയുന്ന സംഗീതമോ.

0: പല്ലവിൽ എന്തെങ്കിലും സംശയമുണ്ടോ?
1: അല്ല സാർ.
0: അപ്പോൾ ഒരു ആ പല്ലവി ഒരിക്കൽ കൂടെ മൊത്തം ആ നാല് വരി കംപ്ലീറ്റ് ഒന്ന് പോകണം.

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം കെ ശ്രീകുമാർ രചിച്ച ഗാനത്തിന്റെ ആദ്യ പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് ചിത്ര എസ് ദിലീപ് കുമാർ, പഠിച്ചത് റിജി ശിവദാസ്.

ആകാശവാണി ഓർമ്മച്ചപ്പ് വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഓട്ട മത്സരം നടക്കുന്നു. ഒരാൾ ഓടി വിജയിച്ചു. വിജയിയെ എല്ലാവരും അഭിനന്ദിക്കാൻ തുടങ്ങി. തൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ എന്നോടൊപ്പം ഓടിയവരാണ് എൻ്റെ വിജയത്തിന് പിന്നിൽ. ചോദ്യം ചോദിച്ചയാൾ അത്ഭുതപ്പെട്ടു. ഇത് കണ്ട് വിജയിച്ച വ്യക്തി പറഞ്ഞു, നോക്കൂ സുഹൃത്തെ, അവർ കൂടി ഓടിയത് കൊണ്ടാണല്ലോ ഇതൊരു മത്സരമായതും ഞാൻ അതിൽ ജയിച്ചതും. ഒറ്റയ്ക്ക് ഓടിയാൽ ആരെങ്കിലും ജയിക്കുമോ? പരാജയപ്പെടാൻ ചിലർ കൂടെ ഉണ്ടെങ്കിലേ മത്സരമുള്ളൂ. അങ്ങനെ മത്സരിച്ചാലല്ലേ വിജയിയാകൂ. തീർച്ചയായും എൻ്റെ ജയത്തിൻ്റെ ഒരു പങ്ക് അവർക്ക് കൂടി അർഹതപ്പെട്ടതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജീവിതത്തിൽ വിജയം നേടുമ്പോൾ അതിൽ അല്പം അഹങ്കരിക്കണമെന്ന് തോന്നുമ്പോൾ ചിന്തിക്കുക, നമ്മുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്. ആ പരാജയം കൂടി ചേർത്ത് വയ്ക്കുമ്പോഴല്ലേ നമ്മുടെ വിജയം വിജയമാകൂ. ഒറ്റയ്ക്കോടിയാൽ ഒരു മത്സരത്തിലും ആർക്കും ജയിക്കാനാകില്ലല്ലോ.

എന്നതേ ഓർമ്മച്ചെപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ആലപ്പുഴ വലിയ കുളത്ത് നിന്ന് ഷക്കീല അമീൻ. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, ഒരു മഴക്കാല ഓർമ്മ പങ്കുവയ്ക്കുന്നതിനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ പ്രീഡിഗ്രി പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന സമയം. അന്ന് പ്രീഡിഗ്രിക്ക് തേർഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാലും ജനറൽ എഡ്യൂക്കേഷൻ എന്ന ഒരു വിഷയം കൂടി പഠിക്കണം. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ തേർഡ് ഗ്രൂപ്പുകാരും പഠിക്കണം. എനിക്കാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒന്നും ഇഷ്ട വിഷയമേ അല്ല. അത്രയ്ക്ക് ബുദ്ധിയില്ലെന്നും കൂട്ടിക്കോളൂ. ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ്, ജനറൽ എഡ്യൂക്കേഷൻ എന്നീ വിഷയങ്ങൾക്ക് തോറ്റു. സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിലെ തോറ്റ വിഷയങ്ങളും എഴുതി റിസൾട്ട് കാത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അന്ന് ട്യൂഷനൊന്നുമില്ല. എൻ്റെ ബാപ്പയുടെ അനുജൻ്റെ മകൾ മദ്രാസിൽ നിന്നും ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വന്നു. അവളുടെ ഒരു മാമൻ 8 കിലോമീറ്റർ ദൂരത്തിൽ താമസിക്കുന്നുണ്ട്. അവിടെ പോകാൻ അവളും എൻ്റെ സഹോദരനും തീരുമാനിച്ചു. ടെൻഷൻ ഉണ്ടെങ്കിലും ഞാനും അവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. വിരുന്ന് പോവുകയല്ലേ, എന്തെങ്കിലും നല്ല ഫുഡ് കഴിക്കാമല്ലോ എന്നായിരുന്നു എൻ്റെ ചിന്ത. വീട്ടിലെ ഒരു കുടയും അയൽപ്പക്കത്ത് നിന്നുകൂടി ഒരു കുടയും വാങ്ങി ഞങ്ങൾ യാത്രയായി. നല്ല മഴ. പാട്ടുപാടിയും ഡോങ്കി കളിച്ചും തമാശ പറഞ്ഞും

ഞങ്ങൾ അവിടെ എത്തി. സമയം നട്ടുച്ച. ആ സമയത്ത് കയറി ചെന്ന് ഞങ്ങളെ കണ്ട് മാമിയുടെ മുഖം വല്ലാതെയായി. മാമൻ വീട്ടിലില്ല. അവിടുത്തെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പനിയും. മാമി പെട്ടെന്ന് ഞങ്ങൾക്ക് കുറച്ച് കട്ടൻ ചായ തിളപ്പിച്ചു തന്നു. മഴയത്ത് തണുത്തു വിറച്ചു പോയ ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി. മാമൻ ഉള്ളപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. പക്ഷേ ഇങ്ങോട്ടുള്ള യാത്ര അത്ര രസകരമായിരുന്നില്ല. അങ്ങോട്ട് നടന്നതിൻ്റെ കിതപ്പും വിശപ്പും. പിന്നെ ഞങ്ങൾ കുറേ ചിരിച്ചു. നല്ല ഫുഡ് പ്രതീക്ഷിച്ചു പോയ ഞങ്ങൾക്ക് വന്ന അവസ്ഥ ഓർത്താണ് ചിരിച്ചത്. അങ്ങനെ നടന്ന് വീട്ടിലെത്തി. പക്ഷേ വിരുന്നിന് പോയ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഫുഡ് കരുതിയിരുന്നില്ല. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഉമ്മ മൈദാമാവ് കൊണ്ട് ഞങ്ങൾക്ക് ദോശ ഉണ്ടാക്കി തന്നു. ഞങ്ങൾ മൂന്ന് പേരും തമ്മിൽ കാണുമ്പോൾ ഈ കാര്യം പറഞ്ഞ് ചിരിക്കാറുണ്ട്. ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ പ്രീഡിഗ്രി പാസ്സായി. ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രി എടുത്ത് പി എസ് സി എഴുതി ജോലി കിട്ടി. ഇപ്പോൾ റിട്ടയറായി. ഒരു പഴയ സംഭവമാണെങ്കിലും ഇത് മറക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊക്കെ ആലോചിക്കാൻ പോലും പറ്റുമോ എന്നറിയില്ല. ഇന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം മരണദേവനൊരു വരം കൊടുത്താൽ എന്ന് തുടങ്ങുന്നതാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത ആ ദിവസങ്ങൾ ഓർത്തുകൊണ്ട് ഗാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. സ്നേഹത്തോടെ, ഷക്കീല അമീൻ, വലിയകുളം, ആലപ്പുഴ. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. 1971 പുറത്തിറങ്ങിയ വിത്തുകൾ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, പുകഴേന്തി സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

ഓർമ്മച്ചപ്പിൽ ഓമനത്വമുള്ള ഒരു കൊച്ചു കത്താണ് കേട്ടോ ഇത്. ഓർമ്മച്ചപ്പിൻ്റെ ഒരു കൊച്ചു കൂട്ടുകാരൻ രഘുറാമാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ആകാശവാണി, ഇതെൻ്റെ ടീച്ചർമാർക്കുള്ള കത്താണ്. വായിക്കുക. പ്രിയ ടീച്ചർമാരെ, ഞാൻ രഘുറാം. ഇന്ന് സെപ്റ്റംബർ 5, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ടീച്ചർമാർ കേൾക്കുന്നുണ്ടാവുമോ എന്നറിയില്ല. എല്ലാ ടീച്ചർമാർക്കും ആ കൊച്ചു കൂട്ടുകാരൻ ഒരു ആശംസയാണ് അയച്ചിരിക്കുന്നത്. ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടി എല്ലാ ടീച്ചർമാർക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് രഘുറാം ഈ കത്ത് അയച്ചിരിക്കുന്നത്. 31-ാം തീയതി ഞാൻ എൻ്റെ കൂട്ടുകാരെ ബസ്സിൽ വെച്ച് കണ്ടു. ആഹാ, വലിയൊരു ഓർമ്മയാണല്ലോ രഘുറാം. ഞാൻ തിരക്കിയെന്ന് കൂട്ടുകാരോട് പറയണേ എന്നൊക്കെയാണ് ആ കൊച്ചു കൂട്ടുകാരൻ കത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം അതിനേക്കാൾ വാത്സല്യമുള്ളൊരു ഗാനമാണ് കേട്ടോ. ദൈവമേ നിന്റെ കാരുണ്യം എന്ന് തുടങ്ങുന്ന കാരുണ്യം എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ, ഗാനം വെച്ചു തരാമല്ലോ. കൈതപ്രം എഴുതി ഈണം പകർന്ന് യേശുദാസും സംഘവും പാടിയ ഗാനം. ദിവസം കഴിഞ്ഞു പോയെങ്കിലും രഘുറാമിൻ്റെ എല്ലാ ടീച്ചർമാർക്കും അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് പാട്ട് കേൾക്കാം. നല്ല നല്ല ഉയരങ്ങൾ കീഴടക്കാൻ കൊച്ചു കൂട്ടുകാർക്ക് സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇതാ ഗാനം കേട്ടുകൊള്ളൂ.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: കായംകുളം പട്രോളി മാർക്കറ്റിൽ നിന്ന് എസ് സി ശൈലജ എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. ഈ വരുന്ന സെപ്റ്റംബർ 15 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 41 വർഷം തികയുന്നു. കഴിഞ്ഞ വിവാഹ വാർഷികത്തിനും ഓർമ്മച്ചപ്പ് ഒരു ഗാനം കേൾപ്പിച്ചതിന് വളരെയധികം നന്ദി. ഇത്തവണ കേൾക്കേണ്ട ഗാനം ശ്രീദേവി എന്ന ചിത്രത്തിലെ വിവാഹം സ്വർഗത്തിൽ നടന്നാലും എന്ന ഗാനമാണ്. ഈ ഗാനം 41 വർഷത്തെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓർമ്മയ്ക്കായി സമർപ്പിക്കണമെന്നാണ് എസ് സി ശൈലജ കത്തിൽ എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഗാനത്തിന് മുമ്പ് ഓർമ്മച്ചപ്പിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. 1977 പുറത്തിറങ്ങിയ ശ്രീദേവി എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

എറണാകുളം പട്ടിമറ്റത്ത് നിന്നും എം ബി പൗലോസ് എഴുതിയ കത്ത് വായിക്കാം. വർഷം 1979. അക്കാലത്തെ ഏറ്റവും പ്രചാരമുള്ള വാരികയിൽ പ്രസിദ്ധീകരിച്ച നോവൽ അവൾ വിശ്വസ്തയായിരുന്നു സിനിമയായി. നഗരത്തിലെ ഷേണായിസ് തിയേറ്ററിൽ പോയി വന്ന സ്ഥലത്തെ ചേട്ടന്മാർ സോമനെക്കുറിച്ചും ജയഭാരതിയെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരു വർഷത്തിന് ശേഷം സമീപത്തുള്ള വിജയ ടാക്കീസിൽ സിനിമയെത്തി. 7-ാം ക്ലാസ്സുകാരനായ ഞാനും പോയി കണ്ടു. തിരയും തീരവും ചുംബിച്ചുറങ്ങി എന്ന പ്രശസ്ത ഗാനത്തെക്കാൾ എനിക്കിഷ്ടമായത് ചക്രവാളം ചാമരം വീശും ചക്രവർത്തിനി എന്ന ഗാനമാണ്. ഓർമ്മച്ചപ്പിലൂടെ ഈ ഗാനം പ്രക്ഷേപണം ചെയ്യും എന്ന് കരുതുന്നു സ്നേഹത്തോടെ എം പി പൗലോസ്, പട്ടിമറ്റം, എറണാകുളം. ഗാനം കേൾക്കാം. അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി കാനം ഇ ജെ എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

കായംകുളത്ത് നിന്നും അഡ്വക്കേറ്റ് രവിരാജൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഓർമ്മച്ചപ്പിൽ. ഇനി നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ പ്രിയംവദയല്ലയോ എന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ എഴുതുമ്പോൾ ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കാൻ മറക്കരുത് എന്ന കാര്യം പലതവണ ഓർമ്മിപ്പിച്ചതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിക്കുമല്ലോ, ഓർമ്മകളും പാട്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് ഓർമ്മച്ചപ്പ്. അതിനാൽ കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഗാനം കേൾക്കാം. നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി ജി ദേവരാജനീണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: മാവേലിക്കര ചുനക്കര കിഴക്ക് നിന്ന് കെ വി ഗോപാലകൃഷ്ണപിള്ള അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ 2000-2001 കാസർഗോഡ് ഇലക്ട്രിക്കൽ ഡിവിഷനിൽ സീനിയർ സൂപ്രണ്ടായി ജോലി ചെയ്യുമ്പോൾ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ കുന്നക്കോട് LPSൽ നിയമിതനായി. ആ സമയത്തുണ്ടായ ഒരു അനുഭവമാണ് ഈ കത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. രാവിലെ ഡ്യൂട്ടിക്കായി 5 മണിക്ക് കിണറ്റിൽ നിന്നും വെള്ളം കോരി തലവഴിയെ ഒഴിച്ച ശേഷം കിണറിന്റെ മതിലിന്റെ മുകളിൽ വെച്ചിരുന്ന സോപ്പ് തെരഞ്ഞ് ഇരുട്ടത്ത് തപ്പിയപ്പോൾ കൈതട്ടി സോപ്പ് കിണറ്റിൽ വീണു. പിന്നെ ഒരുവിധം കുളി കഴിഞ്ഞ് ഇലക്ഷൻ നടപടികൾ ആരംഭിച്ചു. വിജനമായ പ്രദേശമാണ്, ചുറ്റും മലനിരകൾ. കിഴക്കുവശം കർണാടക സംസ്ഥാനം. വോട്ടർമാരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ കന്നഡത്തിൽ മറുപടി പറയുന്ന രീതി. ഉച്ചയ്ക്ക് ഊണിന് രാഷ്ട്രീയക്കാർ സംയുക്തമായി ഭക്ഷണം തന്നു. അടുത്ത ഒരു വീട്ടിലായിരുന്നു. ആകാശവാണിയുടെ ചലച്ചിത്ര ഗാനം അപ്പോഴതാ ഒഴുകി വരുന്നു. നീ എവിടെ, നിൻ നിഴലെവിടെ, നിന്നിൽ കാലം നട്ടുവളർത്തിയ നിശബ്ദ മോഹങ്ങളെവിടെ. ആ പാട്ടാണ് എനിക്ക് ഇന്ന് കേൾക്കേണ്ടത്. ഈ പാട്ട് ഒരിക്കൽ കൂടി ഓർമ്മച്ചപ്പിലൂടെ പ്രക്ഷേപണം ചെയ്യുമെന്ന് കരുതുന്നു. ഈ ഗാനം കേൾക്കുമ്പോൾ അന്നത്തെ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞുവരും. മറക്കാത്ത ഓർമ്മകൾ. ഇന്നിപ്പോൾ പെൻഷനായി വിശ്രമ ജീവിതം നയിക്കുമ്പോൾ 25 വർഷം മുമ്പ് നടന്ന സംഭവം രസകരമായി തോന്നുന്നു. ഇനി ഒരിക്കലും പോകാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾ, മനുഷ്യർ, സംഭവങ്ങൾ. കത്ത് നിർത്തട്ടെ. സ്നേഹത്തോടെ, കെ വി ഗോപാലകൃഷ്ണപിള്ള. ചുനക്കര കിഴക്ക്, മാവേലിക്കര. ഗാനം കേൾക്കാം. 1967 പുറത്തിറങ്ങിയ ചിത്രമേള എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

മലയാളപ്പുഴയിൽ നിന്നും ബിജു എഴുതിയ കത്ത് ഇനി വായിക്കാം. ഓർമ്മച്ചപ്പിനും അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും ഈ പരിപാടി കേൾക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ 1000 ആശംസകൾ. ഓർമ്മകൾ ഒരു പുഴ പോലെയാണ്, എത്ര വർണ്ണിച്ചാലും എഴുതിയാലും തീരില്ല. ചിലപ്പോൾ സുഖമുള്ള ഓർമ്മകളായിരിക്കും, മറുഭാഗത്തോ ദുഃഖം നിറഞ്ഞതായിരിക്കും. റേഡിയോ എന്ന നന്മപ്പെട്ടിയിലൂടെ പുറം ലോകത്തെ കാര്യങ്ങൾ അറിയുമ്പോൾ എന്ത് ആശ്വാസം തോന്നുന്നു. ഞാൻ ഒരു ചെറിയ ഓർമ്മ പങ്കുവയ്ക്കട്ടെ. ഒരു ദിവസം സ്കൂൾ വിട്ടുവരുമ്പോൾ ഒരു ബൈക്ക് എൻ്റെ കാലിലിടിച്ചു. കാലിലെ തൊലി അല്പം പോയി. വൈകിട്ട് എൻ്റെ അച്ഛൻ ഇത് കണ്ട് എന്നോട് ചോദിച്ചു, എന്തു പറ്റിയതാ മോനെ കാലിൽ? ഞാൻ പറഞ്ഞു, ഒരു ബൈക്ക് വന്ന് തട്ടിയതാ. അച്ഛൻ ആകെ ദേഷ്യപ്പെട്ടു. പിന്നെ ആ ബൈക്കുകാരനെ എങ്ങനെയോ കണ്ടെത്തി ഒത്തിരി വഴക്കു പറഞ്ഞു. ആ ബൈക്കുകാരൻ പരിചയമുള്ള ആളായിരുന്നു. ഇന്ന് എൻ്റെ അച്ഛനില്ല, ആ ബൈക്കുകാരനും മരിച്ചുപോയി. അന്നത്തെ ചെറിയ കുട്ടിക്കാലവും ആ ബൈക്കും കുറേ കൂട്ടുകാരും സ്കൂൾ വിട്ടു വരുമ്പോഴുള്ള ഓട്ടവും ചെളിവെള്ളത്തിലെ കളിയും ഇന്നും ഓർമ്മകളിൽ തേൻമഴ പെയ്യിക്കുന്നു. ഈ അവസരത്തിൽ ഓർമ്മകളെ കൈവളച്ചാർത്തി എന്നുള്ള ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് മലയാളപ്പുഴയിലുള്ള ബിജു ആവശ്യപ്പെട്ടിരിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച കഥ ശ്രദ്ധിച്ചു കാണുമല്ലോ. വെട്ടിമാറ്റുന്ന ചില്ലയിലാണ് പുതിയ നാമ്പുകൾ ഉണ്ടാവുക. ഉണങ്ങി വീഴുന്ന വിത്താണ് പുതിയ ചെടിയായി വളരുക. ഒന്നും അവസാനമല്ല എന്ന സത്യമാണ് പ്രകൃതി നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ഓർമ്മച്ചെപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.

0: ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa.aartvm@gmail.com. ഒരിക്കൽ കൂടി പറയാം: ormachappa.aartvm@gmail.com. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഏറെയൊന്നും പറയുവാനില്ല. ഓർമ്മച്ചപ്പിലെ ഗാനങ്ങൾ എല്ലാം പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീണ്ടും കേൾക്കാം അടുത്ത ഓർമ്മച്ചപ്പിൽ. അതുവരെ വിട.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം: എൻ ജെ ജോഷിലാൽ.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്. എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കോമ്പൻ ഓഫർ.
5: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
6: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
5: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI

0: കുട്ടി പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ?
0: മാഡം,
2: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
2: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഓരോ ബാങ്കിലും വെവ്വേറെ പേപ്പേഴ്സ്. ഒരു ചാവി ഉണ്ടായിരുന്നെങ്കിൽ.
4: ഉണ്ടല്ലോ അച്ഛാ, CKYC ID.
3: CKYC എന്ന് വെച്ചാ?
4: ബാങ്ക് നിങ്ങളുടെ KYC വിവരങ്ങൾ CKYC രജിസ്റ്ററിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും 14-digit ഒരു പ്രത്യേക CKYC ID. ഇത് എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കാം. ഒരിടത്ത് KYC അപ്ഡേറ്റ് ചെയ്താൽ ബാക്കി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപ്ഡേറ്റ് ആകും.
3: വാ, RBI പറയുന്നു,
4: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.

ഇനി ചലച്ചിത്രഗാനം കേൾക്കൂ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ശരത്തിൻ്റെ സംഗീതം, കെ എസ് ചിത്ര പാടിയത്. ചിത്രം തച്ചോളി വർഗീസ് ചേക്കവർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: ഇതൊരു കെയറിംഗ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാതെ, നമ്മളതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ഓഫീസുകൾ കയറിയിറങ്ങി സമയം കളയണ്ട. ഡിജിറ്റൽ ഇന്ത്യ നിങ്ങളുടെ വിരൽത്തുമ്പിൽ സർക്കാർ സേവനങ്ങൾ എത്തിക്കുന്നു. ആധാർ കാർഡ് തിരുത്തൽ, റേഷൻ കാർഡ് സേവനങ്ങൾ, നികുതി അടയ്ക്കൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ പോർട്ടലുകൾ വഴി എളുപ്പമാക്കാം. മൊബൈൽ ആപ്പുകളും വെബ്സൈറ്റുകളും ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ നേടുക.

0: ആകാശവാണി.
1: എഴുത്തുപെട്ടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം.
2: പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ പരിപാടികൾ കേട്ട് അയച്ച അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഓരോന്നായി വായിക്കാം.
1: ഒപ്പം ഇമെയിൽ അയച്ച സന്ദേശങ്ങളും കിട്ടിയിട്ടുണ്ട്. ശ്രവ്യമധുരമായ ഗുരുദേവ വൈഖരി പ്രഭാതത്തിൽ ഉദയഗീതമായി ഒഴുകിയെത്തി ഹൃദയത്തെ തൊട്ടുണർത്തി എന്ന് അഭിപ്രായപ്പെടുകയാണ് ഹരികുമാർ തോട്ടപ്പള്ളി. സുന്ദരമായ ഗുരുഗീതകം ചതയദിനത്തെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കി. കോഴിക്കോട് പ്രശാന്ത് ആലപിച്ച ഗാനവും ഏറെ ഇഷ്ടമായി. ആകാശവാണിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഹരികുമാർ തോട്ടപ്പള്ളി.
2: ആകാശവാണി തിരുവനന്തപുരം നിലയം ഉത്രാട ദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത നാടകം ഓണം ദ റിയൽ എക്സിറ്റ് നല്ല നിലവാരം പുലർത്തി എന്നാണ് വെള്ളായണിയിൽ നിന്ന് കിരൺ എസ് എഴുതുന്നത്. അതുപോലെ ഓഗസ്റ്റ് 23rd ബാലലോകം പരിപാടിയിൽ തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ ഏറെ ഇഷ്ടമായി എന്നും അറിയിക്കുന്നു.

0: പാട്ടും പൊരുളും പരിപാടിയിൽ പൂവിളി പൂവിളി പൊന്നോണമായി എന്ന ഗാനത്തിന്റെ രചനാഭംഗിയും സംഗീതമേന്മയും പൊരുളും തിരിച്ചത് ഏറെ കൗതുകകരമായിരുന്നു. മാത്രമല്ല, വിഷുക്കണിയിലെ ഇതര ഗാനങ്ങളിലും എപ്രകാരം നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ സൂചനകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതും ഉചിതമായി. എറണാകുളത്തെ എം പി പൗലോസ് പട്ടിമറ്റം എഴുതിയ കത്താണിത്.
1: തിരുവോണത്തിന് ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ച സുഭാഷിതം ഗംഭീരമായി എന്നാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ അന്നത്തെ ഉഷമലരി ഓണം കവിതാ നേരത്തിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ അവതരിപ്പിച്ച കവിത, ഇങ്ങനെ ഓരോ പരിപാടിയും തിരുവോണ ദിനത്തെ വിളിച്ചറിയിക്കുന്ന നല്ല പരിപാടികളായിരുന്നു എന്നാണ് ശ്രോതാവ് അഭിപ്രായപ്പെടുന്നത്. അതുപോലെ കുട്ടികളുടെ അവകാശങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് സെപ്റ്റംബർ 1 ഡോക്ടർ വെള്ളിമൺ നെൽസൺ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ചിന്തനീയമായി.
0: കോട്ടയം ജില്ലയിലെ കല്ലറ എന്ന സ്ഥലത്ത് നിന്നും അംബികാമനു അയച്ച കത്താണ് അടുത്തത്. ഓണവിഭവങ്ങളെല്ലാം ഒന്നാം തരമായിരുന്നു. ആവണി പൊന്നുഞ്ഞലെല്ലാം തുടക്കം മുതൽ കേട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടമായത് മധു ബാലകൃഷ്ണൻ, വൈക്കം വിജയലക്ഷ്മി, ശരത് എന്നിവർ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞലായിരുന്നു. പിന്നെ ഏകധാരയിലെ ലളിതഗാനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു.
1: എടപ്പാളിൽ നിന്ന് മുരളി മേലേപ്പാട്ട് എഴുതുന്നു, പ്രമേഹ രോഗമുള്ളവരും രോഗം വരാൻ സാധ്യതയുള്ളവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിവരിച്ച പരിപാടി വളരെയേറെ ഉപകാരപ്രദമായി. 24-ാം തീയതി ഹലോ ഡോക്ടർ, മരുന്നുകൾ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ പി കെ ശ്രീകുമാർ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് വളരെ നന്നായി. വയലും വീടും പരിപാടിയിൽ തിരുവോണവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി വളരെയേറെ ഇഷ്ടമായി. മുറ്റത്തെ ഉത്രാടം പ്രത്യേക പരിപാടി, ഓർമ്മയിൽ ഒരു ഓണനിലാവ്, പി കുഞ്ഞിരാമൻ നായരുടെ കവിതയിലെ ഏതാനും വരികൾ ചൊല്ലിക്കൊണ്ടാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഉത്രാടം തിരുവോണത്തിന്റെ തലേ ദിവസമാണ്. തിരുവോണത്തിനുള്ള ഉത്രാടപ്പാച്ചിൽ എല്ലാവരും തിരക്കിലാണ്. പണ്ട് 50 വർഷങ്ങൾക്ക് മുൻപുള്ള എന്റെ കുട്ടിക്കാലം ഓർത്തുപോയി. ഇങ്ങനെ വളരെ വിശദമായി ഓരോ പരിപാടികളെക്കുറിച്ചും ശ്രോതാവ് എഴുതിയിട്ടുണ്ട്.
0: ഓണപരിപാടികൾ ഇഷ്ടമായി എന്ന് കത്തയച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം വള്ളിക്കൂട് നിന്ന് തങ്കച്ച. ഓണപരിപാടിയിൽ ചിലതിനെ പറ്റി അഭിപ്രായം രേഖപ്പെടുത്തുന്നു. 24-ാം തീയതി ഡോക്ടർ വി പി ഗംഗാധരൻ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാൽ വളരെ നല്ല നിലവാരം പുലർത്തി. 25-ാം തീയതി കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ് പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ ശ്രദ്ധേയമായിരുന്നു. 27-ാം തീയതി ആരോഗ്യ കേരളം പരിപാടിയിൽ ഡോക്ടർ രമ്യ പ്രകാശ് സ്ട്രോക്കിനെ പറ്റി നടത്തിയ പ്രഭാഷണം ഏറെ അറിവ് പകരുന്നതായിരുന്നു. 26-ാം തീയതി ടൂറിസം വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ നാടൻ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നതായിരുന്നു. 27-ാം തീയതിയിലെ പ്രകാശധാരയിൽ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട രീതിയെപ്പറ്റി ഡോക്ടർ ലക്ഷ്മി എം കെ നൽകിയ നിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്.
1: ഓണപരിപാടികളെക്കുറിച്ച്, പ്രത്യേകിച്ച് ആവണി പൊന്നുഞ്ഞാലിനെ കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ ആണ് ശ്രോതാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ശ്രോതാക്കളുമുണ്ട്. എം ഡി ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവർ പറയുന്നത് ഈ ഓണത്തിനൊരുക്കിയ ആവണി പൊന്നുഞ്ഞാൽ നിലവാരം പുലർത്തിയില്ല എന്നതാണ്. നമ്മുടെ മൺമറഞ്ഞതും ജീവിച്ചിരിക്കുന്നവരുമായ ഒട്ടേറെ ഗാനരചയിതാക്കളുടെ എത്ര ഓണപ്പാട്ടുകൾ ആകാശവാണിയുടെ ശേഖരത്തിലുണ്ട്. അതൊക്കെ ഈ ഓണത്തിന് പ്രക്ഷേപണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കുറെ നല്ല ഗാനങ്ങൾ കൂടി കേൾക്കാനുള്ള ഒരു അവസരമായി ഓണം മാറണം എന്നാണ് ഈ ശ്രോതാക്കളുടെ അഭിപ്രായം. മറ്റൊരു കത്തിൽ 29-ാം തീയതി രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത നാടകം മാവേലി വന്നു മടങ്ങി, വട്ടപ്പാറ രാമചന്ദ്രന്റെ രചനയിൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്തത് രസാവഹമായിരുന്നു, അരമണിക്കൂർ പോയത് അറിഞ്ഞില്ല എന്നാണ് എഴുതുന്നത്. അതുപോലെ 22-ാം തീയതി പ്രക്ഷേപണം ചെയ്ത നാടകം ഇങ്ങനെയും ഒരു ഓണം നല്ല പ്രമേയമായിരുന്നു എന്നും ഈ ശ്രോതാക്കൾ അഭിപ്രായപ്പെടുന്നു.
0: ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കിയ ഓണപരിപാടികളെല്ലാം മികച്ചു നിന്നു. ഉച്ചയ്ക്കുള്ള ആവണി പൊന്നുഞ്ഞാൽ രസകരമായി ആസ്വദിച്ചു. കാലത്തെ ഉണ്ടായിരുന്ന ഓണം കവിതാ നേരവും ഓണം കഥാവേളയും 3 മണിക്ക് പ്രക്ഷേപണം ചെയ്ത നാടകങ്ങളും ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു എം ജി ധരൻ, തൃക്കരിപ്പൂർ.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മാന്നാറിൽ നിന്ന് ആരിഫ ബീവിയാണ്. സാഹിത പ്രമുഖൻ നീലേശ്വരം സദാശിവൻ, ഫാദർ സുശീൽ വർഗീസ്, എം വി സതീശൻ, സുഹൈബ് മൗലവി, ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഹരിപ്പാട് അച്യുത ശാസ്ത്രി എന്നിവരുടെയൊക്കെ സുഭാഷിതം വളരെയേറെ ഇഷ്ടമായി എന്നാണ് ആരിഫ ബി വി എഴുതുന്നത്. അതുപോലെ മനോയാനം പരിപാടി വളരെയേറെ ഇഷ്ടമാണ്. തൊഴിലാളി മണ്ഡലത്തിൽ മൃദംഗവാദ്യ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സജീവുമായി നടത്തിയ അഭിമുഖം വളരെയേറെ നന്നായിരുന്നു. അതുപോലെ മറ്റൊരു ദിവസം ലോറി ഡ്രൈവറായ ദേവരാജനുമായി റൂബി ബാബു നടത്തിയ അഭിമുഖവും ഇഷ്ടമായി. കാലം സാക്ഷിയിൽ ജുബ്ബ രാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത്, ഗ്രാമകേരളത്തിൽ ഊഞ്ഞാലിനെ കുറിച്ച് കുരിപ്പുഴ സജീവ് അവതരിപ്പിച്ചത് നന്നായിരുന്നു. വൈക്കം വിജയലക്ഷ്മി പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ വളരെയേറെ ഇഷ്ടമായി. ഇങ്ങനെ വിവിധ പരിപാടികളെ കുറിച്ച് ശ്രോതാവ് എഴുതിയിട്ടുണ്ട്.
0: കല്ലമ്പലത്ത് നിന്ന് ശശി കെ വെട്ടൂർ അയച്ച കത്തിൽ

0: അതേ ദിനത്തിൽ നീലേശ്വരം സദാശിവനെ അവതരിപ്പിച്ച സുഭാഷിതം വളരെ നന്നായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ശിലാസ്ഥാപനം നടത്തിയ നെടുങ്കണ്ട ശ്രീനാരായണവിലാസം സ്കൂളിൽ പഠിക്കാൻ ഭാഗ്യമുണ്ടായ ആളാണ് ഞാനെന്ന് ശശി കെ വെട്ടൂർ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1: മാവേലിക്കരയിൽ നിന്ന് മനോജ് എഴുതുന്നു, ഇങ്ങനെ ഒരു ഓണം എന്ന നാടകം കേട്ടു, വളരെ ഇഷ്ടമായി. നാടകരചന നടത്തിയ സുഗതകുമാരിക്കും നടീ നടന്മാർക്കും കൂടിയാണ് ഈ ആശംസ എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. ഒപ്പം ഈ പരിപാടി സംവിധാനം ചെയ്ത ബേബൻ കൈമാപ്പറം വരും. ശ്രീനാരായണ ഗുരു എന്ന കഥാപ്രസംഗം ഇഷ്ടമായി എന്നുകൂടി അറിയിക്കുന്നു മനോജ്. ഒപ്പം ഓർമ്മച്ചെപ്പ്, ഉമങ്ക്, രഞ്ജിനി തുടങ്ങിയ പരിപാടികൾ കേൾക്കുന്നുണ്ട്. രാഗാമൃതം നന്നായി, ലളിത സംഗീത പരിപാടി കണ്ടതും കേട്ടതും. ഈ പരിപാടികളൊക്കെ കേട്ട് ആസ്വദിക്കാറുണ്ട് എന്നുകൂടി അറിയിക്കുന്നു.
0: ഗിരിജ വെച്ചൂർ അയച്ച കത്ത്, വള്ളപ്പാട്ടിന്റെ നാട്ടിലൂടെ എന്ന പരിപാടി കേട്ടു, വളരെ നന്നായിരുന്നു.
1: തൃശൂർ നിലയം അവതരിപ്പിച്ച പരിപാടിയായിരുന്നു ഇത്.
0: ചതയ ദിനത്തിൽ 4 മണിക്ക് പ്രക്ഷേപണം ചെയ്ത 50 വർഷങ്ങൾക്ക് മുമ്പ് എന്ന പരിപാടിയെ പറ്റി കേട്ടപ്പോൾ, എന്നാൽ പഴയ ചലച്ചിത്ര ഗാനങ്ങളാണ് അവതരിപ്പിച്ചത്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ അവളുടെ ആഗ്രഹങ്ങളും അമ്മാവനായ ഭാസ്കരൻ മാമയുടെ പട്ടാള ജീവിതവും എല്ലാം ചേർത്ത് അവസരോചിതമായി ഗാനങ്ങൾ ചേർത്ത് അവതരിപ്പിച്ച പരിപാടി വളരെ മികച്ചതായിരുന്നു. 27-ാം തീയതിയിലെ പത്തിയൂർ ശങ്കരൻകുട്ടിയുടെ കഥകളിപ്പദങ്ങൾ വളരെ ഗംഭീരമായി, അതിലെ കുമ്മിയും അദ്ദേഹം വളരെ ഗംഭീരമാക്കി അവതരിപ്പിച്ചു. 31-ാം തീയതിയിലെ മായാകാഴ്ചകളിൽ കുട്ടിക്കൃഷ്ണന്മാരവരുടെ ഭാരത പര്യടനം 2 ഭാഗങ്ങളായി കേട്ടു, വളരെ മികവുറ്റതായിരുന്നു എന്നാണ് ഗിരിജ വെച്ചൂർ എഴുതിയിരിക്കുന്നത്.
1: 25-ാം തീയതിയിലെ യുവവാണി പരിപാടി നല്ല നിലവാരം പുലർത്തി എന്നറിയിക്കുന്നു കാർത്തിക അണ്ടല്ലൂർ. അന്ന് കിസാൻ വാണിയിൽ കർഷകരുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഡോക്ടർ ചിത്ര എന്നുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം, കൃഷിക്കായുള്ള മണ്ണു പരിശോധന മുതൽ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ വരെ ഒന്നൊഴിയാതെ സ്പർശിച്ചു. ഷംല ഹംസ പങ്കെടുത്ത ആവണി പൊന്നൂഞ്ഞാൽ മനോഹരമായിരുന്നു. ഓണം ദ റിയൽ എക്സിറ്റ് നാടകം ശരിക്കും പ്രമേയം കൊണ്ട് റിയൽ തന്നെയായിരുന്നു. 25-ാം തീയതിയിലെ പ്രകാശധാരയിൽ കുട്ടികളിലെ ന്യൂമോണിയയെക്കുറിച്ച് ഡോക്ടർ ഷീജ സുഗുണൻ സംസാരിച്ചത് ന്യൂമോണിയ നിസ്സാര രോഗമല്ല എന്നത് മനസ്സിലാക്കി തന്നു. ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പരിപാടി ലവ് ഇൻ 70s ഇന്നത്തെ കാലത്ത് നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ നന്നായി അനാവരണം ചെയ്യുന്നതായിരുന്നു എന്നുകൂടി ശ്രോതാവ് അറിയിക്കുന്നു. കൊച്ചി നിലയം അവതരിപ്പിച്ച പരിപാടിയായിരുന്നു അത്. കലാമണ്ഡലം അച്യുതമാരാരും സംഘവും അവതരിപ്പിച്ച കൊമ്പുപറ്റ് വളരെയേറെ ആസ്വദിച്ചു. കലാമണ്ഡലം വിനോദും സംഘവും അവതരിപ്പിച്ച കഥകളി പദങ്ങളും നന്നായിരുന്നു.
0: അത് കഥകളിപ്പതൊക്കെ ശരിയായിരുന്നു, വിവിധ ആട്ടക്കഥകളിലെ പദങ്ങളായിരുന്നു അതിൽ. ഓണം പ്രമാണിച്ച് അവതരിപ്പിച്ച ഒരു പ്രത്യേക പരിപാടിയായിരുന്നു.
1: ഗീതം സംഗീതം ലളിതഗാന പരിപാടിയിൽ സുരേന്ദ്രൻ സംഗീതം നൽകി ആര്യ എം ജി പഠിക്കുന്ന ഓണപ്പാട്ട് ഉഷാറായിരുന്നു. നിയമരംഗത്തിൽ വിൽപത്രം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതികളെക്കുറിച്ച് അഡ്വക്കേറ്റ് അരുണ വി കെ നടത്തിയ പ്രഭാഷണം വിൽപത്രം തയ്യാറാക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് നല്ലൊരു ബോധവൽക്കരണമായിരുന്നു. ഓണപ്പാട്ടുകളൊക്കെ ഏറെ ഇഷ്ടമായി. ഓണത്തോടനുബന്ധിച്ച് തൃശൂർ നിലയം അവതരിപ്പിച്ച സംഗീത ശില്പം വളരെയേറെ ആസ്വദിച്ചു. 26-ാം തീയതി സ്മൃതി മധുരത്തിലെ തുമ്പിപ്പാട്ട് ഉഷാറായിരുന്നു. 27-ാം തീയതി ശാസ്ത്രലോകത്തിൽ സസ്തനികൾ ഉണ്ടായത് എങ്ങനെ എന്നതിനെക്കുറിച്ച് നടത്തിയ പ്രഭാഷണം നല്ല നിലവാരം പുലർത്തി. വിവിധ കഥകളിപ്പദങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ആട്ടക്കഥാ കച്ചേരി ശ്രവണ സൗകര്യമുള്ളതായിരുന്നു എന്നുകൂടി ശ്രോതാവ് അറിയിക്കുന്നു. സാഹിത്യരംഗത്തിൽ ആശാന്റെ ബാലകവിതകളെക്കുറിച്ച് ഡോക്ടർ എം എസ് സുചിത്ര നടത്തിയ പ്രഭാഷണം ഗംഭീരമായി. ഇങ്ങനെ ഒരുപാട് പരിപാടികൾ കേട്ട് അഭിപ്രായം എഴുതിയിട്ടുണ്ട് കാർത്തിക അണ്ടല്ലൂർ.
0: ആചാര്യ തിരുവത്ര ചാവക്കാട്, തൃശൂർ നയിച്ചകത്ത്, ആർത്രൈറ്റിസ് അഥവാ സന്ധിവേദന ഇന്ന് ആബാലവൃദ്ധം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇത് ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും മാറാൻ പ്രയാസവുമാണ്. ഒരു പരിധിവരെ ചികിത്സയിലൂടെ ഭേദമാക്കാൻ കഴിഞ്ഞാൽ സന്ധിവേദനയ്ക്ക് അല്പമെങ്കിലും ശമനം ലഭിക്കാതിരിക്കില്ല. സന്ധിവാദത്തിന് ആയുർവേദത്തിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണെന്ന് ഭിഷഗ്വരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. 31-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം എന്ന വിഷയത്തെ അധികരിച്ച് ആയുർവേദ ഡോക്ടറായ ലക്ഷ്മി എസ് ആർ നടത്തിയ പ്രഭാഷണം വസ്തുനിഷ്ഠവും ഉപകാരപ്രദവുമായ നല്ലൊരു പരിപാടിയായിരുന്നു.
1: കല്ലറ എന്ന സ്ഥലത്ത് നിന്ന് വക്കം വാഹിദ് വിവിധ പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും എല്ലാ ദിവസങ്ങളിലെയും സുഭാഷിതം, ഉഷമലരി, ഉദയഗീതം ഈ പരിപാടികളൊക്കെ വളരെയേറെ ആസ്വദിച്ചു എന്നെഴുതിയിട്ടുണ്ട്. 27-ാം തീയതി 1 മണിക്ക് ബിജിപാൽ പങ്കെടുത്ത ആവണി പൊന്നൂഞ്ഞാൽ വളരെയേറെ നന്നായിരുന്നു. അതുപോലെ 5:45 രാധിക തിലക് പാടിയ ഭക്തിഗാനങ്ങളും, എൻ ജെ ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പ്, അയിലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച കഥാപ്രസംഗം എന്നിവ ഇഷ്ടപ്പെട്ടു. ഒപ്പം 25-ാം തീയതി ഷംല ഹംസ പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ, 9:30 സി എസ് സോമശേഖരൻ അവതരിപ്പിച്ച കഥാപ്രസംഗം, തിരുവോണ ദിവസത്തിൽ 9:30 പ്രക്ഷേപണം ചെയ്ത ശ്രാവണ സംഗീതികയും ഇഷ്ടമായി.
0: ആഗസ്റ്റ് 20-ാം തീയതി രാത്രി 8 മണിക്ക്

0: ിൽ ചലച്ചിത്ര സംവിധായകൻ രാജസേനൻ പങ്കെടുത്തത് വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് രാജി മരത്തംകോട്. ഒരു മഴക്കാലം കൂടി എന്ന നാടകം വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നാൽ ഈ നാടകം അത്ര നിലവാരം പുലർത്തിയില്ലെന്നാണ് കുന്നിക്കോട് എന്ന് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻപിള്ള അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.
1: പുന്നയൂർക്കുളം മന്നലാങ്കുന്നിൽ നിന്ന് ടി കെ അബ്ദുൾ ജലീൽ എഴുതുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആസ്പദമാക്കി സി ആർ സോമശേഖരൻ അവതരിപ്പിച്ച കഥാപ്രസംഗം വളരെയേറെ ഹൃദയസ്പർശിയായി. 26-ാം തീയതി തൊഴിലാളി മണ്ഡലത്തിൽ സ്വർണപ്പണിക്കാരനായ ഇ എസ് സിജുവുമായി റൂബി ബാബു നടത്തിയ അഭിമുഖ സംഭാഷണം ശ്രദ്ധേയമായി. തിരുവോണ ദിവസം രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഓണനിലാവ് ഉദിക്കുമ്പോൾ എന്ന ചിത്രീകരണ പരിപാടി ഏറെ ഇഷ്ടമായി. ശ്രാവണ ഹർഷം, സംഗീതശില്പവും വളരെ നന്നായിരുന്നു. ഓണപ്പാട്ടുകളും നാടൻ പാട്ടുകളും കുമ്മാട്ടിപ്പാട്ടുകളും ഒക്കെയായി നല്ല ഒരു ഓണവിഭവം തന്നെയായിരുന്നു ഈ പരിപാടി.
0: തിരുവനന്തപുരത്തെ കണ്ണമൂലയിൽ നിന്നും കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ എഴുതുന്നു, ഓണക്കാലത്ത് ശ്രോതാക്കൾക്കായി ഒരുക്കിയ വിഭവസമൃദ്ധമായ സദ്യ തന്നെയായിരുന്നു ഓണ പ്രോഗ്രാമുകൾ എന്ന് നിസ്തർക്കം പറയാം. അത്രയ്ക്ക് മനോഹരമായിരുന്നു ഓരോന്നും. ഓണം കവിതാനേരം, സുഭാഷിതങ്ങൾ, ഉദയഗീതം, പ്രകാശധാര, കാലം സാക്ഷി, മനോയാനം, ലളിതഗാനം എന്നിങ്ങനെ വിവിധ പരിപാടികളെക്കുറിച്ച് അദ്ദേഹം ഇതിൽ നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
1: ആദിച്ചനല്ലൂരിൽ നിന്ന് ഡോക്ടർ ബാലകൃഷ്ണൻ ശ്രീലകം എഴുതുന്നു, ആകാശവാണിയുടെ ഓണപ്പരിപാടികളെല്ലാം തന്നെ ഒന്നിനൊന്ന് ആസ്വാദ്യകരമായിരുന്നു. തിരുവോണ ദിവസം ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ച സുഭാഷിതം വേറിട്ടൊരനുഭവമായി. ബന്ധങ്ങളുടെ ഇടകൾ ഒന്നൊന്നായി പൊട്ടിപ്പോകുന്നുവെന്നും അടുക്കളയിൽ പാചകം ചെയ്യുന്ന ആഹാരത്തിന് പകരം ഫാസ്റ്റ് ഫുഡ് തേടി പോകുന്നവരാണ് പുതുതലമുറയെന്നും ആ സുഭാഷിതത്തിൽ പറഞ്ഞപ്പോൾ തിരുവോണത്തിന്റെ പ്രാധാന്യം ഓർത്തുപോയി. തിരുവോണ ദിവസം മന്ത്രി പി സി വിഷ്ണുനാഥ് അതിഥിയായി പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാലും അവിട്ടം ദിനത്തിൽ ബിജിപാൽ പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാലും ഒരുപാട് ഇഷ്ടമായി. തിരുവോണമൊരുക്കുന്ന തിരുവരങ്ങ് എന്ന തിരുവോണദിന പ്രത്യേക പരിപാടി എൻ ജെ ജോഷിലാലിന്റെ ശബ്ദത്തിൽ ആകർഷകമായി തോന്നി. അവിട്ടം ദിവസത്തിൽ രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത കഥകളി പദ കച്ചേരിക്ക് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇത്രയും മികച്ച ഒരു ശ്രവ്യാനുഭവം മുൻപുണ്ടായിട്ടേയില്ല.
0: കലാമണ്ഡലം വിനോദ് അവതരിപ്പിച്ച കഥകളി പദ.
1: അതെ, തിരുവോണ ദിവസം രാത്രി 10:30 പ്രക്ഷേപണം ചെയ്ത പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിയും വളരെ മികച്ചതായിരുന്നു. രാഗാമൃതത്തിൽ അർജുൻ ബി കൃഷ്ണ പാടിയ മലയാള കൃതികൾ മികച്ച നിലവാരം പുലർത്തി. ഉഷ ശൂലപാണി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നന്നായി ആസ്വദിച്ചു. കുരിപ്പുഴ സജീവ് അവതരിപ്പിക്കുന്ന നോവൽ സഞ്ചാരം പരിപാടിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നോവൽ സഞ്ചാരം ഓണദിനങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യം പകർന്നു. ഇങ്ങനെയൊക്കെ സന്തോഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഓണക്കാലത്ത് രഞ്ജിനി എന്ന പരിപാടി ഇല്ലാതെ പോയതിൽ ദുഃഖം അറിയിച്ചുകൊണ്ടാണ് ശ്രോതാവ് കത്ത് ചുരുക്കിയിരിക്കുന്നത്.
0: മുൻവർഷങ്ങളിലും അത്തം ദിനം മുതൽ ചതയ ദിനം വരെ നമ്മൾ ആവണി പൊന്നുഞ്ഞാൽ അതുപോലുള്ള ഓണം പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടികളാണ് അവതരിപ്പിക്കുന്നത്. അപ്പോഴും രഞ്ജിനി കൊടുക്കാറില്ല. ഇന്നത്തെ കത്തുകൾ ഏകദേശം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി ഇമെയിലൂടെ അയച്ച സന്ദേശങ്ങൾ വായിക്കാം. ദിലീപ് ബി മുഹമ്മദ് അയച്ചത്, സംഗീത സംവിധായകൻ ശരത് പങ്കെടുത്ത് ആവണി പൊന്നുഞ്ഞാലിലെ പാട്ടും പറച്ചിലും ലളിതവും സാധാരണ മട്ടിലുള്ളതുമായത് പരിപാടിയെ കൂടുതൽ ഹൃദ്യമാക്കി. സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവോണനിരത്തിൽ പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാലും മന്ത്രിയുടെയോ രാഷ്ട്രീയക്കാരന്റെയോ മേല പാകപ്പാടെ മാറ്റിവെച്ച് കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി. മന്ത്രി നല്ലൊരു ഗായകൻ കൂടിയാണ് എന്ന് തെളിയിക്കുന്നതായി ആ ആവണി പൊന്നുഞ്ഞാൽ. തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ഗാനങ്ങളും ഏറെ ഇഷ്ടപ്പെട്ടു. വള്ളംകളിയുടെ നാട്ടിലൂടെ സഞ്ചരിച്ച് തൃശൂർ നിലയം അവതരിപ്പിച്ച പ്രത്യേക പരിപാടി ഏറെ വിജ്ഞാനപ്രദവും ആസ്വാദ്യകരവുമായി. വൈ എസ് പൗർണമിയുടെ ആഖ്യാനവും മനോഹരമായി. അവിട്ടനാളിൽ വൈകിട്ട് 4 മണിക്ക് അവതരിപ്പിച്ച ലവ് ഇൻ 70s എന്ന പരിപാടിയിലൂടെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല എങ്കിലും പ്രണയാർദ്രമായ ഏതാനും പഴയകാല ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാനായി. ഓണചിന്തകൾ പങ്കുവച്ച വാർത്താവീക്ഷണവും ഓണ ഓർമ്മകൾ അവതരിപ്പിച്ച പ്രഭാതഭേരിയുമൊക്കെ അവസരോചിതമായി. ഓണത്തിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടികളുടെ പ്രക്ഷേപണം തുടരുമ്പോൾ അവയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തുടർന്നു വരുന്ന ദിവസങ്ങളിൽ എഴുതാമെന്ന് കരുതുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും അതേസമയം ജീവിതമാർഗത്തിനായി തലയിൽ മീൻ ചുമന്ന് വീടുകളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നതുമായ സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അത്ര ചെറുതല്ലെന്ന് ബോധ്യപ്പെടുന്നതായി ആ വിഷയം കൈകാര്യം ചെയ്ത പ്രഭാതഭേരി. ലോക നാളികേര ദിനമായ സെപ്റ്റംബർ 2 കേരകൃഷിയും കേര കർഷകരും നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത പ്രഭാതഭേരി ഏറെ ഇഷ്ടപ്പെട്ടു. പ്രകാശധാരയിൽ വിവിധതരം തൈറോയിഡുകളെക്കുറിച്ചും അതിനുള്ള ഹോമിയോ പ്രതിവിധിയെക്കുറിച്ചും ഡോക്ടർ ത്വാഹിറ ചെയ്ത പ്രഭാഷണം ഒട്ടേറെ വിലപ്പെട്ട അറിവുകൾ പങ്കുവയ്ക്കുന്നതായി. വള്ളംകളി കേരളക്കരയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ നിറച്ചാർത്ത് മാധ്യമപ്രവർത്തകനായ ആർ രവികുമാർ തയ്യാറാക്കിയ വാർത്താവീക്ഷണം കേരളത്തിലെ വള്ളംകളിയെ സംബന്ധിച്ച സമ്പൂർണ്ണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ഒന്നായി. നവോത്ഥാന നായകനും ക്രാന്തദർശിയുമായ പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ ജീവിത മൂല്യങ്ങളെ സ്വാംശീകരിച്ച് എം വി സതീശൻ അവതരിപ്പിച്ച സുഭാഷിതം ചിന്തോദ്ദീപകമായിരുന്നു.

0: ആകാശവാണിയുടെ ഓണപരിപാടികളിൽ ഏറ്റവും ശ്രദ്ധേയം 12 ദിവസം നീണ്ടുനിന്ന പ്രമുഖർ പങ്കെടുത്ത ആവണിപ്പൊന്നുഞ്ഞൽ തന്നെയായിരുന്നു. ഇങ്ങനെ വളരെ വിശദമായി മെയിലയച്ചിരിക്കുകയാണ് ദിലീപ് വി മുഹമ്മദ്.
1: മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കര എഴുതുന്നു, കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്കും കർഷകർക്കും ഗുരുദേവൻ നൽകിയ സംഭാവനകളും ഉപദേശങ്ങളും വളരെ വലുതാണ്. 29-ാം തീയതി നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. സാഹിത്യവേദിയിൽ ഉഷാദേവി എം എസ് അവതരിപ്പിച്ച യാത്രാമൊഴി എന്ന കഥ സ്വന്തം സഹോദരന്റെ ക്രൂരത മൂലം ജീവിതം നഷ്ടപ്പെട്ട കാമുകനെ കാണാനുള്ള അവസാന യാത്ര മനോഹരമായി വരച്ചുകാട്ടി. ജയബാലൻ കാര്യാട്ട് അവതരിപ്പിച്ച സ്വപ്നസാക്ഷ്യം, അക്ഷരമുറ്റം എന്നീ കവിതകൾ നല്ല നിലവാരം പുലർത്തി. നയന മണ്ണഞ്ചേരി അവതരിപ്പിച്ച കഥയും ഇഷ്ടപ്പെട്ടു. അറവുമാലിന്യ സംസ്കരണശാലകൾ പൂർണ്ണമായും ജനവാസ മേഖലയിൽ നിന്ന് ഒഴിവാക്കി നിർമ്മിക്കണം എന്നത് ആസ്പദമാക്കി അവതരിപ്പിച്ച പ്രഭാതഭേരി ശ്രദ്ധേയമായി. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ ദൈവങ്ങളായോ അമാനുഷികരായോ കാണുന്നതിന് പകരം സാധാരണ മനുഷ്യരായി അവതരിപ്പിച്ച മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് കൂടിയായി കണക്കാക്കപ്പെടുന്ന കുട്ടിക്കൃഷ്ണ മാരാർ രചിച്ച ഭാരത പര്യടനത്തെ വിലയിരുത്തിയ മായാമുദ്രകൾ ശ്രദ്ധേയമായി. നാളികേര കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കാനും ആഗോള വിപണിയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം അത്യന്താപേക്ഷിതമാണ്. ലോക നാളികേര ദിനത്തിൽ അവതരിപ്പിച്ച പ്രഭാതഭേരിയും ശ്രദ്ധേയമായി എന്ന് അറിയിക്കുന്നു മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കര.
0: ലതീഷ് കുന്നുമ്മൽ അയച്ച സന്ദേശം, ഓണനിലാവിന്റെ മൃദുസ്പർശം പോലെ, പൂക്കളത്തിന്റെ വർണ്ണഭംഗി പോലെ ഒരു പരിപാടിയായിരുന്നു ആവണി പൊന്നുഞ്ഞൽ. ഓണത്തിന്റെ പവിഴച്ചിരിയിലേക്ക് മലയാളത്തിന്റെ മധുരസ്വപ്നങ്ങൾ ചേർത്തുവെച്ച ഈ പരിപാടി ശരിക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരനുഭവമായി മാറി. പരിപാടിയിലെ ഓരോരുത്തരുടെയും പാട്ടു തെരഞ്ഞെടുപ്പ് അതീവ ഹൃദ്യമായിരുന്നു. മൊത്തത്തിൽ ഓണവിഭവങ്ങളെല്ലാം തന്നെ കെങ്കേമമായി. സഞ്ചാരി എന്ന പരിപാടിയിലൂടെ സന്തോഷ് ജനാർദ്ദനൻ അലാസ്കയെക്കുറിച്ച് പങ്കുവച്ച യാത്രാവിവരണം കേട്ടത് റേഡിയോയിലൂടെയല്ല, ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു. കേട്ടപ്പോൾ അത് കേൾവിക്കപ്പുറം ഒരു യാത്രയുടെ അനുഭവമായി മാറുകയായിരുന്നു. അലാസ്കയിലെ മഞ്ഞുമലകളും നിശബ്ദമായ താഴ്വരകളും അനന്തമായ ആകാശവും അവയെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിൽ ഒരു ചിത്രമായി തെളിഞ്ഞു വന്നു. അദ്ദേഹം അലാസ്കയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നില്ല, അലാസ്കയിലൂടെ ഞങ്ങളെ നടത്തുകയായിരുന്നു എന്നാണ് ലതീഷ് കുന്നുമ്മൽ അറിയിക്കുന്നത്.
1: ലതീഷ് കുന്നുമ്മലിന്റെ ഈ ഒരു ഇമെയിലോടുകൂടി ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.
0: ആകാശവാണി പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിച്ചുകൊണ്ട് വീണ്ടും കത്തുകൾ അയയ്ക്കുക. വിലാസം: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014.
1: ഇമെയിലിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നവർ aartvmpm@gmail.com എന്ന ഇമെയിലിലേക്ക് അയയ്ക്കുക.
0: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, aartvmpm@gmail.com. ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11:00-2 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിൻ്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565631, ഒരു നമ്പർ കൂടി 9496596321. നാളെ രാവിലെ 11:00-2 പ്രക്ഷേപണം ചെയ്യുന്നു ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ആകാശവാണി
1: നിയമരംഗം. സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ധാരാളം നിയമങ്ങൾ നിലവിലുണ്ട്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് ലക്ഷ്മിപ്രിയ ആർ.
2: എല്ലാ വർഷവും സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നു. ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നതല്ല, വിധിക്കാതെ കേൾക്കുക, സഹായം തേടാൻ പ്രേരിപ്പിക്കുക,

കൊണ്ടുവന്ന മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 സെക്ഷൻ 115 ഈ വിഷയത്തിൽ വളരെ മാനുഷികമായ ഒരു നിയമപരമായ സമീപനം കൊണ്ടുവന്നു. ആത്മഹത്യക്ക് ശ്രമിച്ച വ്യക്തി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് നിയമം പ്രസ്യൂം ചെയ്യുന്നു. അത്തരം വ്യക്തിക്ക് കെയർ, ട്രീറ്റ്മെന്റ്, റിഹാബിലിറ്റേഷൻ എന്നിവ നൽകേണ്ടത് സർക്കാരിന്റെ കടമയുമാണ്. അതായത് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാളെ ആദ്യം കാണേണ്ടത് കുറ്റം ചെയ്ത വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, പകരം സഹായവും ചികിത്സയും ആവശ്യമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിലാണ്. ഇവിടെ നിയമത്തിന്റെ മറ്റൊരു മുഖവും നമുക്ക് കാണാം. സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളോട് നിയമം കരുണയും ചികിത്സയും മുന്നോട്ട് വയ്ക്കുമ്പോൾ മറ്റൊരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വ്യക്തിയോട് നിയമം വളരെ കർശനമാണ്. അതാണ് ആത്മഹത്യാ പ്രേരണ അഥവാ അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്. ഭാരതീയ ന്യായസംഹിത 2023 അതായത് BNS സെക്ഷൻ 108 ആത്മഹത്യാ പ്രേരണയെക്കുറിച്ച് പറയുന്നത്. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുകയും മറ്റൊരാൾ ആത്മഹത്യക്ക് പ്രേരണ നൽകുകയും ചെയ്താൽ ആ വ്യക്തിക്ക് 10 വരെ തടവും പിഴയും ലഭിക്കാം. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുയരുന്നു. ഒരാളെ വഴക്കു പറഞ്ഞാൽ ആത്മഹത്യ പ്രേരണയാകുമോ? ഒരാളെ അപമാനിച്ചാൽ ആത്മഹത്യ പ്രേരണയാകുമോ? ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായതിനു ശേഷം ഒരാൾ ആത്മഹത്യ ചെയ്താൽ മറ്റേ വ്യക്തി സ്വാഭാവികമായി കുറ്റക്കാരനാകുമോ? ഇവിടെ നിയമം വളരെ സൂക്ഷ്മമായാണ് കാര്യങ്ങളെ കാണുന്നത്. ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന വസ്തുത മാത്രം മതിയാകില്ല. മറ്റൊരാൾ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചോ, അതിനായി ഗൂഢാലോചനയിൽ പങ്കെടുത്തോ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശപൂർവം സഹായിച്ചോ എന്നതാണ് പ്രധാനമായി പരിശോധിക്കേണ്ടത്. ഇവിടെയാണ് അബറ്റ്മെന്റ് എന്ന വാക്കിന്റെ നിയമപരമായ അർത്ഥം പ്രസക്തമാകുന്നത്. BNS സെക്ഷൻ 45 പ്രകാരം അബറ്റ്മെന്റ് പ്രധാനമായും 3 രീതികളിലൂടെയാണ് ഉണ്ടാകുന്നത്. 1, ഇൻസ്റ്റിഗേഷൻ അഥവാ ഒരാളെ ഒരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുക. 2, കോൺസ്പിറസി അഥവാ രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് ആ പ്രവൃത്തി ചെയ്യാനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുക്കുക. 3, ഇന്റൻഷണൽ എയ്ഡ് അഥവാ ആ പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശപൂർവം സഹായം നൽകുക. അതിനാൽ ആത്മഹത്യാ പ്രേരണ എന്ന കുറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ അയാൾ മോശമായി പെരുമാറി എന്നത് മാത്രം നിയമപരമായി മതിയാകണമെന്നില്ല. ആത്മഹത്യയുമായി പ്രതിയുടെ പ്രവൃത്തിക്ക് ഒരു നിയമപരമായ ബന്ധമുണ്ടായിരുന്നോ, പ്രതിയുടെ പ്രവൃത്തി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പ്രേരണയോ സഹായമോ ആയിരുന്നോ, അതിൽ ആവശ്യമായ ഇന്റൻഷൻ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. പ്രത്യേകിച്ച് മിയർ ഹറാസ്മെന്റ് അഥവാ സാധാരണ ഉപദ്രവം മാത്രം എല്ലായ്പ്പോഴും ആത്മഹത്യാ പ്രേരണയായി മാറണമെന്നില്ല. കോടതികൾ പല കേസുകളിലും വ്യക്തമാക്കിയിട്ടുള്ളത് പ്രേരണയും ആത്മഹത്യയും തമ്മിൽ ആവശ്യമായ പ്രോക്സിമിറ്റിയും വ്യക്തമായ ബന്ധവും ഉണ്ടോ എന്നത് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണമെന്നാണ്. അതിനാൽ ഒരു ആത്മഹത്യാ കേസിൽ അന്വേഷണം നടക്കുമ്പോൾ മരിച്ച വ്യക്തിയുടെ കത്ത്, സന്ദേശങ്ങൾ, ഫോൺ സംഭാഷണങ്ങൾ, സാക്ഷികളുടെ മൊഴികൾ, സംഭവങ്ങളുടെ സമയക്രമം, പ്രതിയുടെ പെരുമാറ്റം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പരിശോധിക്കപ്പെടാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമവശം. ഒരു കുട്ടിയോ മാനസികമായി അസ്വാസ്ഥ്യമുള്ള വ്യക്തിയോ ഡെലീറിയസ് ആയ വ്യക്തിയോ ഇൻടോക്സിക്കേറ്റഡ് ആയ വ്യക്തിയോ ആത്മഹത്യ ചെയ്യുകയും മറ്റൊരാൾ അതിന് പ്രേരണ നൽകുകയും ചെയ്താൽ നിയമം അതിനെ കൂടുതൽ ഗൗരവത്തോടെയാണ് കാണുന്നത്. BNS സെക്ഷൻ 107 പ്രകാരം ഇത്തരം സാഹചര്യങ്ങളിൽ ശിക്ഷ വളരെ കർശനമായിരിക്കാം. മരണശിക്ഷ വരെ ഉൾപ്പെടുന്ന ശിക്ഷാ വ്യവസ്ഥയാണ് നിയമത്തിലുള്ളത്. ഇത് നിയമം വഴി നൽകുന്ന സന്ദേശം വ്യക്തമാണ്. സ്വയം രക്ഷിക്കാൻ കഴിയാത്ത കൂടുതൽ വൾണറബിളായ വ്യക്തിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത് നിയമം ഒരിക്കലും ലഘുവായി കാണുന്നില്ല. ഒരു ആത്മഹത്യ സംഭവിച്ചാൽ അതിനു പിന്നാലെ പോലീസ് അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത് എന്നും പ്രധാനമാണ്. BNSS അഥവാ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സെക്ഷൻ 194 പ്രകാരം സൂയിസൈഡ് പോലെയുള്ള അസ്വാഭാവിക മരണങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുകയും സാഹചര്യങ്ങളെക്കുറിച്ച് നിയമപ്രകാരമുള്ള റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് വിവാഹിതയായ സ്ത്രീയുടെ അസ്വാഭാവിക മരണം

0: ഉള്ള സാഹചര്യങ്ങളിൽ നിയമം കൂടുതൽ സൂക്ഷ്മമായ അന്വേഷണം ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ഒരു വ്യക്തിപരമായ ദുരന്തം മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ അത് നിയമപരമായ അന്വേഷണത്തിനും ക്രിമിനൽ ഉത്തരവാദിത്ത പരിശോധനയ്ക്കും കാരണമാകുന്ന സംഭവവുമാണ്. പക്ഷെ ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം മറക്കാൻ പറ്റില്ല. ഒരു വ്യക്തി നിരന്തരം ഒറ്റപ്പെടുന്നു, സംസാരിക്കുന്നത് കുറയുന്നു, എനിക്കാരെയും ആവശ്യമില്ല എന്ന് പറയുന്നു, എന്നെക്കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല എന്ന് പറയുന്നു, ഞാൻ ഇല്ലാതായാൽ എല്ലാവർക്കും നല്ലതായിരിക്കുമെന്ന് പറയുന്നു. ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ അത് വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കരുത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് കേൾക്കുക, ഉപദേശം നൽകുന്നതിന് മുൻപ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിനക്ക് ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നതിനേക്കാൾ നിനക്ക് എന്താണ് സംഭവിച്ചത് പറയൂ, ഞാൻ കേൾക്കാം എന്ന് പറയുന്നത് കൂടുതൽ സഹായകരം ആയേക്കാം. ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുന്നത് ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, മറിച്ച് സുരക്ഷിതമായും കരുതലോടെയും സംസാരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പ്രതിരോധത്തിന്റെ ഭാഗമാണ്. നിയമം കുറ്റത്തെ തടയട്ടെ, ചികിത്സ വേദനയ്ക്ക് ആശ്വാസമാകട്ടെ, പക്ഷേ അതിനപ്പുറം മനുഷ്യന് ഒരു കൈത്താങ്ങാകട്ടെ. കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ട ശേഷം അതിന്റെ വില മനസ്സിലാക്കുന്നതിനേക്കാൾ ആ ജീവൻ നിലനിർത്താൻ കഴിയുന്ന ഒരു നിമിഷത്തിൽ നാം ഒപ്പമുണ്ടാകുന്നതാണ് ഏറ്റവും വലിയ നിയമബോധവും അതിലുപരി ഏറ്റവും വലിയ മാനവികതയും.
1: ആത്മഹത്യ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ലക്ഷ്മിപ്രിയ ആർ.
2: നിയമരംഗം സമാപിക്കുന്നു.

പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, ആലപ്പുഴ എഫ് എം, കായംകുളം എഫ് എം, പത്തനംതിട്ട എഫ് എം, കവരത്തി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കെ ജയകുമാറിൻ്റെ വരികൾക്ക് ബിജി ബാലൻ്റെ സംഗീതം, പാടിയത് വിധു പ്രതാപും ചിത്ര അരുണും. ചിത്രം അച്ഛനൊരു വാഴ വെച്ചു.

കപിൽ കപിലനും കീർത്തന വൈദ്യനാഥനും പാടിയ ഗാനം കേൾക്കൂ. ഗാനരചന വിനായക ശശികുമാർ, സംഗീത സംവിധാനം ഗോവിന്ദ് വസന്ത, ചിത്രം ക്രിസ്റ്റി.

നജീം അർഷാദും ഭദ്ര റെജിനും പാടിയ ഗാനം. ഗാനരചന ടിറ്റോ പി തങ്കച്ചൻ, സംഗീത സംവിധാനം ജോൾ ജോൺ. ചിത്രം അനുരാഗം.

ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം രഞ്ജിൻ രാജ്, പാടിയത് കെ എസ് ഹരിശങ്കർ. ചിത്രം ക്യൂൻ എലിസബത്ത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള രഞ്ജിനി പരിപാടിയിൽ കേൾക്കാം.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: ഇതൊരു കെയറിംഗ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാതെ, നമ്മളിതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: നാല് ലോകം.
1: എല്ലാവർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിപാടികളുമായി നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. ആദ്യം ഒരു ലളിതഗാനം കേൾക്കാം. പാടുന്നത് ശ്രീരാജ് ശ്രീജിത്ത്.

0: കൂട്ടുകാർ ബെന്യാമിന്റെ ആടുജീവിതം വായിച്ചിട്ടുണ്ടോ? ഈ നോവലിന്റെ വായന ആസ്വാദനവുമായി എത്തുകയാണ് AS പത്മതീർത്ഥ.
1: ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യം എന്താണ്? ഭക്ഷണമോ വെള്ളമോ പണമോ അല്ല, അത് പ്രതീക്ഷയാണ്. പ്രതീക്ഷ എന്ന ഒരൊറ്റ വാക്ക് മനുഷ്യനെ എത്ര വലിയ ദുരിതങ്ങളിലൂടെയും മുന്നോട്ട് നടത്തുമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ നോവലാണ് ബെന്യാമിന്റെ ആടുജീവിതം. കുടുംബത്തിന് നല്ലൊരു ഭാവി സമ്മാനിക്കണമെന്ന സ്വപ്നവുമായി ഭാര്യയായ സൈനുവിനെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും വിട്ട് ഗൾഫിലേക്ക് യാത്ര തിരിക്കുന്ന നജീബ് മുഹമ്മദാണ് കഥയിലെ പ്രധാന കഥാപാത്രം. എന്നാൽ വിമാനത്താവളത്തിൽ വെച്ച് തന്റെ അർബാബാണെന്ന് തെറ്റിദ്ധരിച്ച് മറ്റൊരാളുടെ വാഹനത്തിൽ കയറുന്നതിലൂടെ പ്രതീക്ഷയുടെ യാത്ര അതിജീവനത്തിന്റെ യാത്രയായി മാറുന്നു. ഈ നോവലിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് നജീബിന്റെ മനസ്സാണ്. മരുഭൂമിയിലെ കത്തുന്ന ചൂടിലും വിശപ്പിലും ദാഹത്തിലും അവൻ ശരീരം മാത്രമല്ല നഷ്ടപ്പെടുത്തിയത്, ഒരു മനുഷ്യന് സാധാരണയായി ലഭിക്കുന്ന സ്വാതന്ത്ര്യം കൂടിയായിരുന്നു. എന്നിട്ടും പ്രതീക്ഷ എന്ന വിളക്ക് മാത്രം അയാളുടെ മനസ്സിൽ അണയാതെ നിന്നു. ഈ നോവലിൽ ഹക്കീമിന്റെ കഥാപാത്രവും മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിരുന്നു. ഒരേ സ്വപ്നവുമായി നാടുവിട്ടിറങ്ങിയ രണ്ട് സാധാരണ മനുഷ്യർ. അവരുടെ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിദേശത്തേക്ക് പോകുന്ന ഓരോ മനുഷ്യന്റെയും പിന്നിൽ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും കണ്ണീരുമുണ്ടെന്ന സത്യമാണ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന നിമിഷത്തിൽ ഇബ്രാഹിം കാദിരിയുടെ വരവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മറ്റൊരു മനുഷ്യന് എത്ര വലിയ പ്രതീക്ഷയാകാമെന്നത് തെളിയിക്കുന്നു. ഈ നോവൽ വായിച്ച ശേഷം ഞാൻ എൻ്റെ ജീവിതത്തെ

0: മറ്റൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങി. നമുക്കിന്ന് കിട്ടുന്ന ഓരോ ചെറിയ സൗകര്യങ്ങളെയും അത്രയേറെ നന്ദിയോടെ കാണാൻ അതെന്നെ പ്രേരിപ്പിച്ചു. നല്ല ഭക്ഷണം, കുടുംബത്തോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന സായാഹ്നം ഒക്കെ ചെറിയ കാര്യങ്ങളല്ലെന്ന് ആടുജീവിതം എന്നെ പഠിപ്പിച്ചു.
1: ഇനി ഒരു മാപ്പിളപ്പാട്ടായാലോ? പാടുന്നത് ആയിഷ എറ്റി.
2: ഒ എം കരുവാരക്കുണ്ടിന്റെ രചനയിൽ നിന്നും ഏതാനും ചില വരികൾ. ഇശൽ കിസുവാൽമുർക്ക്.

0: ബംഗസമന്തരമെങ്കും പൊങ്കടാക്കിൻ പൂകളെ, വെള്ളികൾ ചെല്ലട നല്ല സംഗതമാക്കും പോരുളെ.
1: ഒരു സംഘഗാനമാണ് അടുത്തത്. ആഷി എസ് തമ്പി, അലോണ എ ജി, അഥീന എ എസ്, സച്ചിദാ വിനു എന്നിവരാണ് പാടുന്നത്.

0: ഒരു കഥാപ്രസംഗമാണ്. അവതരിപ്പിക്കുന്നത് മീര കൃഷ്ണ MD.
1: ഞാൻ ഇന്നിവിടെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് പറയപ്പെട്ട പന്തിരുകുലത്തിലെ ഒരംഗത്തിന്റെ കഥ.

ബുദ്ധൻ ആരാണെന്നോ? തച്ചശാസ്ത്രത്തിലും ശില്പവിദ്യയിലും അതീവ ജ്ഞാനിയായ പെരുന്തച്ചൻ, ശില്പചാതുരി കൊണ്ട് വിശ്വപെരുമ നേടിയ ഉളിയന്നൂർ തച്ചൻ. എന്നാൽ അത് പഴയ കഥ. ഇന്നോ ചിന്തയേറിട്ടും ഇനിക്കിയെടുത്ത ശില്പപ്രതാപത്തിന്റെ യശസ് മങ്ങിയിരിക്കുന്നു. കാലത്തിന്റെ കറുത്ത വിരലുകൾ ആ കണ്ണുകളിൽ ഇരുട്ടു തേച്ചു. കാതുകളിലെ ഒച്ചയെടുത്തു. പക്ഷേ ഓർമ്മ അതുമാത്രം കൊണ്ടുപോയിട്ടില്ല. മനസ്സിൽ ഓർമ്മകൾ കനലുപോലെ കെടാതെ തെളിയുമ്പോൾ തച്ചൻ കിതയ്ക്കുകയാണ്. അരികത്ത് ഭാര്യ നാനി. അവരും കിളവിയായിരിക്കുന്നു. വെടിവെച്ചാൽ പോലും കേൾക്കില്ല. നാനിയെ തന്നെ നോക്കിയിരിക്കെ തച്ചന്റെ മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ഭൂതകാലത്തിലേക്ക് കുതിച്ചു. തച്ചനും നാനിയും കുടുംബജീവിതം ആരംഭിച്ച കാലം. പ്രാർത്ഥനയുടെ ഫലമായി അവർക്കൊരു ആൺകുഞ്ഞു പിറന്നു. അച്ഛനിൽ നിന്ന് ആ മകൻ തച്ചുശാസ്ത്രത്തിന്റെ ബാലപാഠങ്ങൾ ഗ്രഹിച്ചു. അവന്റെ ഓരോ വളർച്ചയിലും ആ അച്ഛൻ അഭിമാനിച്ചു, അഹങ്കരിച്ചു.

ആഗ്രഹം പോലെ തന്നെ അവന്റെ ഓരോ കരവിരുതും ദേശക്കാരിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. തച്ചുശാസ്ത്രത്തിലും ശില്പവിദ്യയിലും എന്ന് മാത്രമല്ല, എല്ലാ സൂത്രപ്പണികളും പൊടിക്കൈകളും പ്രയോഗിക്കുന്നതിലും വിരുതൻ. ഉളിയന്നൂർ ക്ഷേത്രത്തിന്റെ ഗോപുരമുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഗരുഡനെ കണ്ടാൽ അതിപ്പോഴും ചിറകു ചലിപ്പിക്കുകയാണോ എന്ന് തോന്നും. അത്രയ്ക്ക് ജീവസുറ്റവയായിരുന്നു അവന്റെ ഓരോ ശില്പവും. അങ്ങനെയിരിക്കെ നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഉളിയന്നൂർ പുഴയ്ക്കൊരു പാലം പണിതു. മൂത്താശാരിയുടെ ശില്പവിരുത് വിളിച്ചോതുന്ന മേൽപ്പാലം. പാലത്തിനടിയിൽ ഒരു നേരം പോക്കിന് തച്ചനൊരു യന്ത്രപ്പാവയെ ഘടിപ്പിച്ചു. യാത്രക്കാർ പാലത്തിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ ജലനിരപ്പിൽ നിന്നൊരു ദേവതയെപ്പോലെ ആ പാവ പൊന്തി വരും. നടന്ന് നടന്ന് പാലത്തിന് മധ്യത്തിലെത്തുന്നവരുടെ മുഖത്തേക്ക് പാവ ആഞ്ഞു തുപ്പും. അടടടടടടാ, തച്ചനായ പെരുന്തച്ചനെ പോലെ തന്നെ വേണം. വിചിത്ര വിദ്യകൾ കണ്ടവരെല്ലാം വിരുദിനെ വാഴ്ത്തിപ്പാടി, അക്കൈ വിരുദിനെ വാഴ്ത്തിപ്പാടി. ആളുകൾ അനവധി വന്നു തുടങ്ങി ആ ചിൻവക്കിലൊരുത്സവമായി. 4 ദിവസം കഴിഞ്ഞില്ല, അതാ പഴയ പാവയുടെ അടുത്ത് മറ്റൊരു പാവ. തച്ചന്റെ പാവ വായ തുറന്ന് തുപ്പാനാഞ്ഞതും പുതിയ പാവ അതിന്റെ ചെകിട്ടത്തൊരൊച്ചയടി. ആളുകൾക്ക് വിസ്മയത്തോടൊപ്പം ഞെട്ടലാണുണ്ടായത്. കാരണം പുതിയ പാവയെ നിർമ്മിച്ചിരിക്കുന്നത് തച്ചനല്ല, മകനാണ്. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നത്. തച്ചൻ ഒരു നേരം പോക്കിനൊരു യന്ത്രപ്പാവയെ ഘടിപ്പിച്ചു. അതുപോലെ മറ്റൊന്നുണ്ടാക്കാൻ മകനുമില്ല അവകാശം. എന്നാൽ അടിച്ചത് പാവയുടെ ചെകിട്ടത്തല്ല, അച്ഛന്റെ കരണത്താണെന്ന് പ്രചരിപ്പിക്കാൻ നാട്ടുകാർക്ക് വലിയ ഉത്സാഹമായി. എന്തിനേറെ പറയണം, ആ പിതൃപുത്ര ബന്ധം ഉലഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. പെരുന്തച്ചനെ തമ്പുരാൻ വിളിപ്പിച്ചു. പെരുന്തച്ച, നമ്മുടെ കോവിലിന് പുതിയൊരു ആനപ്പന്തൽ പണിയണം. കേമായിരിക്കണം. തന്നെ കൊണ്ട് മാത്രം പറ്റുമോ? തച്ചന്റെ മനസ്സ് പിടഞ്ഞു. പെരുന്തച്ചനായ തന്നോട് തച്ചുവേലയെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത്. ഹൈ, എന്താപ്പത്ര ആലോചിക്കാൻ? തനിക്ക് പറ്റില്ല അച്ഛാ, കൊച്ചനെ കൂടെ കൂട്ടിക്കോളൂ. കൊച്ചനിപ്പ തച്ചനേക്കാ കേമനാ തിരുമേനി. കാര്യസ്ഥന്റെ വാക്കുകൾ. ഹൈ, നോമത് കേട്ടിരിക്കണോ? അതല്ലേ പറഞ്ഞത്, അയാളോടുകൂടി ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താ മതി എന്ന്. തച്ചന്റെ മനസ്സിൽ ആ വാക്കുകൾക്ക് വീതുടിയേക്കാൾ മൂർച്ചയുള്ളതായി തോന്നി. പക്ഷേ എല്ലാ വികാരങ്ങളും ഉള്ളിലൊതുക്കി തമ്പുരാന്റെ കൽപ്പന അനുസരിക്കാൻ തച്ചൻ തീരുമാനിച്ചു. മകനെ വിവരമറിയിച്ചു. ആനപ്പന്തല് കേമാവണം, എന്റെ കുട്ടി കൂടെ തന്നെ ഉണ്ടാവണം. മകന് സന്തോഷം.

0: പന്തല് കേമൻ തന്നെ. ഹൈ കേമന്നല്ല, കെങ്കേമം. തച്ചനല്ലേ ഉണ്ടാക്കിയിരിക്കണേ? തച്ചനല്ലന്നേ, കൊച്ചനാ. തച്ചന്റെ കാലമൊക്കെ കഴിഞ്ഞു, ഇപ്പൊ കൊച്ചന്റെ കാലമാ. ആളുകൾ അങ്ങനെ പരസ്യമായി പറയാൻ തുടങ്ങി. 1000 മണിയുടെ നാക്കടക്കിടാം, ഒറ്റ വായിലേ നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ? ആനപ്പന്തല് ബഹുകേമം. ഇനി മുഖപ്പിന് കൊത്തുപണി, മോന്തായ കേറ്റ്. അത് കഴിഞ്ഞാൽ പണി ശുഭം. ചന്ദന പലകയിൽ മഹാലക്ഷ്മിയുടെ സുന്ദരമായ രൂപം കൊത്തുകയാണ് മകന്റെ കൈകൾ. മുകളിൽ മുഖപ്പിന് വീതുളി കൊണ്ട് ആണി ചീവുകയാണ് തച്ചൻ. ഒരു വേള അയാൾ അത്ഭുതത്തോടെ താഴേക്ക് നോക്കി. ഹാ, എന്തൊരു വേഗത, എന്തൊരു ചാരുത!
1: അതാ പെട്ടെന്ന് തച്ചന്റെ കയ്യിലെ വീതുളി അറിയാതെ ഉറന്ന് താഴേക്ക് വീഴുന്നു. ദൈവമേ!

0: ശിരസുമുടലും വേർപെട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കൊച്ചുതച്ചന്റെ ശരീരം, അപരാധിയെപ്പോലെ താഴേക്ക് പതിക്കുന്ന പെരുന്തച്ഛൻ, ലോകത്തിൽ ഒരച്ഛനും ഏച്ചുവാങ്ങാത്ത ദുർവിധിയുമായി തളർന്നിരിക്കുന്ന തച്ഛനെ അർത്ഥം വെച്ചു നോക്കുന്ന കാണികൾ. കൊന്നു ല്ലേ? ഇല്ല ഇല്ല ഇല്ല. അടുത്ത് നാനി മുറുക്കാനിരിക്കുന്ന ശബ്ദം തച്ഛനെ ഓർമ്മകളിൽ നിന്നുണർത്തി. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി, വിറയാർന്ന ചുണ്ടുകൾ മന്ത്രിച്ചു. എൻ മകൻ എനിക്കൊന്നു വടയായേനെ, ഭീമമാമപമൃത്യു പിണയാതിരുന്നെങ്കിൽ, പിണയാതിരുന്നെങ്കിൽ. കൂട്ടുകാരെ, പെരുന്തച്ഛനിലെ അച്ഛനും തച്ഛനും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.
1: അടുത്തത് ഒരു മോണോ ആക്ട് ആണ്. അവതരിപ്പിക്കുന്നത് AS വരദാ പിള്ള.
0: ഡാഡാ, ഇവിടെ വന്നേ, നിന്റെ റിസൾട്ട് എന്തായി? ഹേ, ഫുൾ A+ഓ? അമ്മു അമ്മു അമ്മു, ഒരു മിനിറ്റ് അടി, നിന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ A+ ആടി. നിന്നെ നോക്കിയോ, എത്ര A+ ഉണ്ട്? ഞാൻ നോക്കിയില്ല, നോക്കാൻ പോവാ. എല്ലാവർക്കും എല്ലാവർക്കും ഫുൾ A+. അയ്യോ, അമ്മ ഇതറിഞ്ഞ, നീ എങ്ങാനും ഫുൾ A+ ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വന്നാൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ മുൻപിൽ എന്റെ സ്റ്റാറ്റസ് എന്താകും? അയ്യോ, വീട്ടിൽ ചെന്നാ അമ്മ പട്ടിണി കിടും. കഴിഞ്ഞ തവണ മാർക്ക് കുറഞ്ഞൊന്നും പറഞ്ഞ് ആ എന്റെ ഈ കാലിന് ചട്ടുകം വച്ചാ പൊള്ളിച്ചേ. ഡി, ഇവിടെ വാടി, ആ ഇവിടെ വരാൻ. മോഡൽ എക്സാമിന് ഇതാണ് മാർക്കെങ്കിൽ നിനക്ക് എങ്ങനെ ഫുൾ A+ കിട്ടാനാ? നീ ലോഹത്തിന്റെ ചൂടൊന്ന് അറിയേ. അയ്യോ അയ്യോ അച്ഛ, എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ. എനിക്ക് എനിക്ക് പാട്ടിനും മോണാക്റ്റിനും ഒക്കെ ഒന്നാം സ്ഥാനമല്ലോ അച്ഛാ. ചേ, നിർത്തടി. അവളുടെ ഒരു പാട്ട് മോണാക്റ്റും ഫുൾ A+, അതിൽ കുറഞ്ഞതൊന്നും വാങ്ങി നീ വീടിന്റെ ഗേറ്റ് കടന്നേക്കരുത്, കേട്ടോടി. വീട്ടിൽ ചെന്നാ അമ്മ പട്ടിണി കിടും, അച്ഛൻ ചട്ടുകം വെച്ച് പൊള്ളിക്കും. ഹാ ടീച്ചർ, ഹാ എന്തായി, നിന്റെ റിസൾട്ട് നോക്കിയോ? ആ അത് പോട്ടെ, നിന്റെ കഴിഞ്ഞ കലോത്സവത്തിലെ മോണാക്റ്റ് ഉണ്ടല്ലോ, ഉഫ് എക്സലന്റ്, നീ അതൊന്ന് കാണിച്ചേ. ഹേ, ആ മോണാക്റ്റിലെ ടീച്ചറെ, ഇപ്പൊ കാണിക്കാം. ഞാൻ രാവണൻ, സർവസംഭാരശക്തിയും കൈമുതലായവൻ അല്ലയോ ലങ്കാദീപ? ഇത്രയും വിവേകവും ബുദ്ധിയുമുള്ള അങ്ങ് എന്തിനാണ് മറ്റൊരാളുടെ പത്നിയെ ഈ ഉദ്യാനത്തിൽ തടവിലിട്ടിരിക്കുന്നത്? രാവണ, നിന്റെ നാശമെടുത്തിരിക്കുന്നു, ലങ്കയുടെ നാശമെടുത്തിരിക്കുന്നു. അവൻ വരട്ടെ, നമ്മോട് യുദ്ധം ചെയ്ത് സീതയെ സ്വന്തമാക്കട്ടെ, സ്വന്തമാക്കട്ടെ. ഇല്ല ടീച്ചറെ, ഇല്ല, ഞാൻ അവരുടെ സ്വന്തമല്ല. അതുകൊണ്ടല്ലേ അവരെന്നെ ഇങ്ങനെ തല്ലുന്നേ? എന്താ ടീച്ചറെ, ഫുൾ A+ ഇല്ലാത്ത കുട്ടിയേക്ക് ഇവിടെ ജീവിക്കണ്ടേ? നീ ടെൻഷൻ അടിക്കാതെ, ഞാൻ നിന്റെ രക്ഷിതാക്കളോട് സംസാരിക്കാം. വേണ്ട ടീച്ചറെ, വേണ്ട, ഞാൻ എങ്ങോട്ടെങ്കിലും

0: പേര് പറഞ്ഞ് നിങ്ങൾ കുട്ടികളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർ ചിലപ്പോൾ ചെന്നെത്തുന്നത് ലഹരിയുടെ കൈകളിലേക്കോ അതല്ലെങ്കിൽ മരണത്തിലേക്കോ ആയിരിക്കും. അങ്ങനെയുള്ളവരുടെ തൊഴിൽ തട്ടി രണ്ടേ രണ്ട് വാക്ക്, പോട്ടെ സാരമില്ല, ഈ ലോകം അക്കാഡമിക വിജയങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലോ. വിവിധ തരം കഴിവുകളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാവട്ടെ.
1: ബാലലോകത്തിൽ ഇന്ന് അവസാനമായി ഒരു ദേശഭക്തി ഗാനമാണ്. പാടുന്നത് ആശി എസ് തമ്പി, അലോണ എ ജി, അഥീന എ എസ്, സച്ചിദാ വിനു.

ഇന്നത്തെ പരിപാടികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പരിപാടികളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: കിസാൻ വാണി
4: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
3: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
5: കിസാൻ വാണി.

പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇതൊരു കെയറിംഗ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാതെ, നമ്മളിതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ആകാശവാണി. ആ ബാലൻ 12 മുതൽ വയലിൻ തന്ത്രികളിലെ അത്ഭുത സ്പർശവുമായി സദിരകളിൽ വിസ്മയം തീർത്തു. അന്നത്തെ എണ്ണപ്പെട്ട ഗായകർ അരിയാക്കുടി രാമാനുജ അയ്യങ്കാർ, മഹാരാജപുരം സന്താനം ചെമ്മങ്കുടി ശ്രീനിവാസ അയ്യർ, കൂടാതെ നാഗസ്വര ചക്രവർത്തി രാജരത്നപിള്ള തുടങ്ങിയവർക്ക് പക്കം വായിച്ച് പ്രതിഭ തെളിയിച്ചതോടെ സംഗീതലോകം ആ ബാലിനെ അമ്പരപ്പോടെ വരവേറ്റു. നെറ്റിയിലെ വലിയ ഭസ്മക്കുറിയും സിന്ദൂരപ്പൊട്ടും മുഖമുദ്രയാക്കിയ കുന്നക്കുടി വൈദ്യനാഥൻ. 1935 കുന്നക്കുടിയിൽ ജനനം. സംസ്കൃത പണ്ഡിതൻ രാമസ്വാമി ശാസ്ത്രിയും പത്നി മീനാക്ഷിയും സംഗീതലോകത്തേക്ക് തിരിയുവാൻ മകന് പ്രേരണ നൽകി. അച്ഛൻ തന്നെയായിരുന്നു ആദ്യ ഗുരു. തുടർന്ന് നിരന്തര സാധകം കൊണ്ട് വയലിൻ തന്ത്രികളെ വൈദ്യനാഥൻ തൻ്റെ വിരലുകളുടെ അടിമയാക്കി. 1976 ശേഷം അദ്ദേഹം പക്കമായി വയലിൻ വായിക്കുന്നത് നിർത്തി. തുടർന്ന് വിഖ്യാത തവിൽവാദകൻ വളയപ്പെട്ടി സുബ്രഹ്മണ്യത്തോടൊപ്പം 100 വേദികളിൽ വയലിൻ കച്ചേരികൾ അവതരിപ്പിച്ചു. പാരമ്പര്യ വഴികളിൽ നിന്ന് മാറിയ കുന്നക്കുടിയുടെ വാദനം സാധാരണക്കാരെ ഒരുപാട് ആകർഷിച്ചു. വാ രാജാ വാ, അഗസ്ത്യർ, രാജരാജ ചോഴൻ തുടങ്ങിയ ചലച്ചിത്രങ്ങളുടെ സംഗീത സംവിധാനം നിർവഹിച്ച കുന്നക്കുടി നിരവധി ഭക്തിഗാനങ്ങൾക്ക് ഈണം പകരുകയും ചെയ്തു. തിരുമലൈ തെൻകുമരി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് മികച്ച സംഗീത സംവിധായകനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. നീണ്ട ഒരു കാലയളവിൽ തിരുവയ്യാറിലെ ത്യാഗരാജ ആരാധനയുടെ മുഖ്യ സംഘാടകനുമായിരുന്ന കുന്നക്കുടിയെ രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചു. 2008 സെപ്റ്റംബർ 8 ആ വയലിൻ തന്ത്രികൾ നിശബ്ദമായി.

ഇന്ന് ഈ പരിപാടിയിൽ കുന്നക്കുടി വൈദ്യനാഥൻ വയലിനിൽ വായിച്ച കൃതികൾ: വളയപ്പെട്ടി എ ആർ സുബ്രഹ്മണ്യം, തവിൽ. ഉളുന്തൂർപേട്ട ഷൺമുഖ

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇതൊരു കെയറിംഗ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാതെ, നമ്മളിതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി.
1: ഏകതാര ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ കെ പി വിജയ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. അക്ഷരരൂപിണി അമൃതമയി എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം. ഗാനമെഴുതിയത് ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ, സംഗീതം നൽകിയത് ആർ കിഷോർ.

അടുത്ത ഗാനം എഴുതിയത് മുട്ടാർ ശശികുമാർ, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. അമ്പിളിമാമൻ്റെ തേര് അമ്പരമുറ്റത്തെ പൊൻതേര്.

അടുത്ത ഗാനം ചുനക്കര രാമൻകുട്ടി എഴുതി, ജോസിന്റെ സംഗീതത്തിൽ നമുക്ക് കേൾക്കാം. പമ്പാനദിയിലെ കുളിർമാലകളെ എന്ന് തുടങ്ങുന്നു.

0: ഉമനൂർ ഗോപാലകൃഷ്ണൻ, മുട്ടാർ ശശികുമാർ, എസ് രമേശൻ നായർ, ചുനക്കര രാമൻകുട്ടി, സി എസ് രാധാദേവി, ചന്ദ്രൻ പുറക്കാട് എന്നിവരുടെ വരികൾക്ക് ആർ കിഷോർ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ജോസ്, കെ പി ഉദയഭാനു എന്നിവർ സംഗീതം നൽകി. കെ പി വിജയപാടി ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അസമിലെ ഗുവാഹത്തിയിലെത്തി. ലഹരിമരുന്ന് ഉപയോഗത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയുടെ രണ്ടാംഘട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണോദ്ഘാടനം നാളെ മലപ്പുറത്ത് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. കുട്ടികളുടെ കായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കണമെന്നും കായിക മേളകളിലേക്ക് വഴിതിരിച്ചുവിടണമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ. തൃശൂർ കയ്പമംഗലത്തെ വാഹനാപകടം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ചൈനീസ് സഖ്യത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് മുതൽ 4 ദിവസങ്ങളിലായി അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഗുവാഹത്തിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ അസം ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. ഇന്ന് ഗുവാഹത്തിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും ശ്രീമന്ത ശങ്കരദേവ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവയിലെത്തി. വെസ്റ്റേൺ സോണൽ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ കേന്ദ്രമന്ത്രി അധ്യക്ഷനാകും. തുടർന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ബി ജെ പിയുടെ പുതിയ സംസ്ഥാന ഓഫീസും ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണോദ്ഘാടനം മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നാളെ രാവിലെ മലപ്പുറം പുത്തനത്താണിയിൽ നിർവഹിക്കും. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ പുനരധിവാസ സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുദ്ദേശിച്ചുള്ള സമഗ്ര പുനരധിവാസ സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തിരൂർ താലൂക്കിലെ പുത്തനത്താണി ചുങ്കത്ത് 5 ഏക്കർ ഭൂമിയിലാണ് ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടി അവസാനിക്കില്ലെന്നും ഘട്ടംഘട്ടമായി തുടരുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് ഓപ്പറേഷൻ തൂഫാൻ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഈ മാസം 28-ന് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: തൂഫാന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. വിദ്യാഭ്യാസ, എക്സൈസ്,

0: വകുപ്പുകളുമായി ചേർന്നുള്ള ഓപ്പറേഷൻ തുഫാന്റെ ഒന്നാം ഘട്ടം തുടരുക തന്നെ ചെയ്യും. പക്ഷേ കൂടുതൽ ജനമംഗാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഇതേറ്റവും വലിയ പ്രത്യേകത ജനങ്ങൾ ഒറ്റക്കെട്ടായി ഓപ്പറേഷൻ തുഫാനുമായി സഹകരിക്കുകയാണ്.
1: ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് മെഗാ മാരത്തോൺ സംഘടിപ്പിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായി നടക്കുന്ന മാരത്തോൺ വൈകിട്ട് 4 കളമശ്ശേരിയിൽ ദീപശിഖയുമായി എത്തും. തുടർന്ന് കലൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ ചരക്ക് സേവന നികുതി സംവിധാനത്തിലെ രണ്ടാം തലമുറ പരിഷ്കാരങ്ങളും അവ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും ധനനയത്തിലും ചെലുത്തുന്ന സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിൽ മറ്റന്നാൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ലധികം നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ രണ്ടു ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഊർജ്ജം, ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. സ്വച്ഛതാഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാഹി സേവാ പ്രചാരണത്തിന്റെ 9th പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശിലേക്കുള്ള മാധ്യമ പര്യടനത്തിന് തുടക്കമായി. ഒരാഴ്ചയോളം നീളുന്ന പര്യടനത്തിനിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കാർഷിക വിദഗ്ധനും പത്മശ്രീ ജേതാവുമായ രാം ശരൺ വർമ്മ എന്നിവരുമായി മാധ്യമപ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയേക്കും. അയോധ്യ രാമക്ഷേത്രം, റെയിൽവേ ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ചിക്കൻകാരി വസ്ത്ര വ്യവസായം തുടങ്ങിയവയും സംഘം സന്ദർശിക്കും. കുറിഞ്ഞിപ്പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കാൻ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു. അതിനിടെ പൂക്കൾ നശിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകി. നീലക്കുറിഞ്ഞിയുമായുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച രണ്ട് യുവാക്കൾക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് വകുപ്പിന്റെ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മൂന്നാറിലെ വിവിധ മേഖലകളിൽ നീലക്കുറിഞ്ഞി വ്യാപകമായി പൂത്തിരിക്കുകയാണ്. കുറിഞ്ഞിപ്പൂക്കൾ അടുത്തുകണ്ട് ആസ്വദിക്കാനും ചിത്രങ്ങളെടുക്കാനും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇക്കോ ടൂറിസം സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ നിയന്ത്രിത മേഖലകളിൽ അനധികൃതമായി പ്രവേശിച്ച് പൂക്കൾ പറിച്ചെടുക്കുകയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്യുന്ന സംഭവങ്ങളുമുണ്ട്. നീലക്കുറിഞ്ഞി സംരക്ഷിത സസ്യമാണ്. ചെടിയോ പൂക്കളോ പറിച്ചെടുക്കുന്നതും നശിപ്പിക്കുന്നതും നിയമവിരുദ്ധവുമാണ്. കുറിഞ്ഞിപ്പൂക്കൾ കാണാനും ചിത്രങ്ങളെടുക്കാനും എത്തുന്നവർ നിയമങ്ങൾ പാലിക്കണമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. പൂക്കൾ പറിക്കുന്നതടക്കമുള്ള നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു.
1: ആലപ്പുഴയിലെ പാതിരാമണൽ ദ്വീപ് ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ ഇഷ്ടസങ്കേതമായി മാറിയിരിക്കുകയാണ്. പ്രദേശത്തെ ഗതാഗത അസൌകര്യങ്ങൾ സംസ്ഥാന ജലഗതാഗത വകുപ്പ് പരിഹരിച്ചതോടെ ദ്വീപിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: ചേർത്തല താലൂക്കിലെ ബുഹമ്മ ഗ്രാമപഞ്ചായത്തിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പാതിരാമണൽ ദ്വീപിലേക്ക് പ്രത്യേക ബോട്ട് സർവീസുകളാണ് ഇപ്പോൾ ഉള്ളത്. സമീപത്തുള്ള മുഹമ്മ ബോട്ട് ജെട്ടിയിൽ നിന്ന് സ്പെഷ്യൽ ബോട്ടുകൾ പാതിരാമണലിലേക്കുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് യാത്രാ ചാർജ്. സ്വാശ്രയ സംഘങ്ങളും കുടുംബശ്രീക്കാരും കുടുംബ കൂട്ടായ്മകളും ഒക്കെ ഈ സർവീസ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും പാതിരാമണലിലേക്ക് പ്രത്യേക സർവീസ് ഉണ്ട്. ഇതിനു പുറമെ കായ്പ്രം ബോട്ട് ജെട്ടിയിൽ നിന്നും സ്വകാര്യ ബോട്ടുകളും വള്ളങ്ങളും പാതിരാമണലിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്.
1: കുട്ടികളുടെ കായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും ലഹരി ഉപയോഗത്തിൽ നിന്ന് അകറ്റാൻ അവരെ കായിക മേളകളിലേക്ക് വഴിതിരിച്ചുവിടണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് സംസ്ഥാന സ്കൂൾ കായികമേള സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ കായികമേള വേദിയെ ചൊല്ലി വിവാദം അനാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. കായികമേള അടുത്ത മാസം അവസാനം കോഴിക്കോട് നടക്കും. കണ്ണൂരിന് വരും വർഷങ്ങളിൽ കായികമേള അനുവദിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ വിഭാഗം ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായി രാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ചൈനീസ് സഖ്യത്തെ നേരിടും. ഉച്ചയ്ക്ക് 1:50 മത്സരം ആരംഭിക്കും. ഇന്നലെ മലേഷ്യൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇരുവരുടെയും ഫൈനൽ പ്രവേശനം.

0: തൃശൂർ കയ്പമംഗലത്തെ വാഹനാപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ പാതാ അതോറിറ്റി പാലക്കാട് പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും രണ്ടാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയ പാതാ അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. തൃശൂർ കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. ചാവക്കാട് സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ എമിൽ ഐബക് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റിയവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടമുണ്ടാക്കിയ കാർ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. മലപ്പുറം ദേശീയപാതയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. മലപ്പുറം സ്വദേശികളായ ഹാരിസ്, KT ജംഷീർ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് അസമിലെ ഗുവാഹത്തിയിലെത്തി. ലഹരിമരുന്ന് ഉപയോഗത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയുടെ 2ാം ഘട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നാളെ മലപ്പുറത്ത് മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. കുട്ടികളുടെ കായിക അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കണമെന്നും കായിക മേളകളിലേക്ക് വഴിതിരിച്ചുവിടണമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ. തൃശൂർ കയ്പമംഗലത്തെ വാഹനാപകടം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെഡി സഖ്യം ഇന്ന് ചൈനീസ് സഖ്യത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം 12:40.

0: പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു.
1: നേത്രദാനം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നേത്ര പടല അന്ധത അഥവാ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിന്റെ ചികിത്സയ്ക്കായാണ് നേത്രദാനം ചെയ്യുന്നത്. കണ്ണിന്റെ പുറമേയുള്ള നേത്രപടലം, കൃഷ്ണമണി അഥവാ കോർണിയയിലെ അസുഖങ്ങൾ കാരണം കാഴ്ച നഷ്ടപ്പെട്ടവരുടെ കോർണിയ മാറ്റിയിട്ട് അവിടെ മരണാനന്തരം ദാനമായി ലഭിച്ച നേത്രപടലം തുന്നിച്ചേർക്കുന്ന ശസ്ത്രക്രിയയാണ് കണ്ണ് മാറ്റിവെക്കൽ അഥവാ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ. അന്ധത ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. കണ്ണിനകത്തെ ലെൻസ് കട്ടിയാവുന്ന തിമിരം, കണ്ണിന്റെ പ്രഷർ കൂടുന്ന ഗ്ലോക്കോമ എന്ന അസുഖം, കണ്ണിൽ ഷുഗർ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിന്റെ ഞരമ്പിനെ അഥവാ ഒപ്റ്റിക് നെർവിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, പിന്നെ നേത്രപടല അന്ധത. ഇതിൽ നേത്രപടല അന്ധത ഉള്ളവർക്കാണ് നേത്രദാനം കൊണ്ട് പ്രയോജനം ലഭിക്കുന്നത്. കണ്ണിന്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് കോർണിയ. ഇവ സുതാര്യമാണ്. നമ്മുടെ വാച്ചിലൊക്കെയുള്ള സുതാര്യമായ ഗ്ലാസ് പോലെയാണ് കണ്ണിന് മുന്നിലുള്ള നേത്രപടലം. ഇത് കണ്ണിലേക്ക് വരുന്ന പ്രകാശത്തെ ഫോക്കസ് ചെയ്ത് കണ്ണിനുള്ളിലേക്ക് കടത്തിവിടുന്നു. കോർണിയയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ കാരണം ഇവയുടെ സുതാര്യത നഷ്ടപ്പെടുകയും വെളിച്ചം കണ്ണിനുള്ളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നേത്രപടല അന്ധത. മുൻ പറഞ്ഞതുപോലെ ഇതിന്റെ ചികിത്സയ്ക്കായി കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത്. നേത്രപടലത്തിന്റെ അന്ധതയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി അണുബാധ. ഇൻഫെക്ഷൻ വന്ന് ഗ്രാജുവലി പാടുകൾ ഉണ്ടാവുകയും നേത്രപടലം അതാര്യമായി മാറുകയും ചെയ്യും. അപകടത്തിൽ കണ്ണിലെ കോർണിയയ്ക്ക് വരുന്ന മുറിവുകൾ, കെമിക്കൽ ഇഞ്ചുറി അതുപോലെയുള്ള പൊള്ളലുകൾ, കൃഷ്ണമണിയിലെ ജനിതകപരമായ രോഗങ്ങൾ, കോർണിയയുടെ കട്ടി കുറഞ്ഞ് നേർത്ത ഒരു കോൺ പോലെയാകുന്ന കെരറ്റോകോണസ് എന്ന അസുഖം, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, കോർണിയയിലെ അകത്തെ കോശങ്ങൾ അഥവാ എൻഡോത്തീലിയൽ സെൽസിന്റെ കൗണ്ടിലുണ്ടാകുന്ന കുറവുകൾ, ഇവയെല്ലാം നേത്രപടല അന്ധതയ്ക്ക് കാരണങ്ങളാണ്. കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 12 മില്യണിൽ കൂടുതൽ ആൾക്കാർക്ക് അന്ധതയുണ്ട്. അതിൽ ഏകദേശം 1.1 മില്യൺ ആണ് നേത്രപടല അന്ധതയുടെ അളവ്. ഇവരെ കാഴ്ചയിലേക്ക് കൊണ്ടുവരാനുള്ള യഥാർത്ഥ പ്രതിവിധി നേത്രദാനത്തിലൂടെയുള്ള കണ്ണുമാറ്റിവെക്കൽ അഥവാ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയയാണ്. ഇന്ത്യയിൽ ഏകദേശം 100,000 സർജറിയാണ് നടക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ

നടക്കുന്നത് വളരെ കുറവാണ്. ആകെയുള്ള മരണത്തിന്റെ 0.5% താഴെയാണ് ഇപ്പോഴുള്ള നേത്രദാനം. അത് മിനിമം 1% എത്തിക്കുകയെങ്കിലും വേണം. എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ആവുകയുള്ളൂ. ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ വിവിധ ഐ ബാങ്കുകളിൽ രജിസ്റ്റർ ചെയ്ത് നേത്രദാനത്തിനായി കാത്തിരിക്കുന്ന രോഗികൾ തന്നെ ഏകദേശം 150,000 പേരുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എല്ലാ കൊല്ലവും 25,000 മുകളിൽ ആൾക്കാർ അതിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തത്തിൽ 20,000 മുതൽ 25,000 സർജറി വരെ മാത്രമേ ഒരു വർഷം നടക്കുന്നുള്ളൂ. അതെ, ആവശ്യകതയെ താരതമ്യം ചെയ്യുമ്പോൾ നേത്രദാനത്തിന്റെ തോത് വളരെ കുറവാണ്. ഒരുപാട് കുടുംബങ്ങൾ നേത്രദാനത്തിന് സമ്മതമറിയിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ അന്ധത അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ പറ്റുകയുള്ളൂ. ഇനി നേത്രദാനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കണ്ണിന്റെ നേത്രപടലം മാത്രമാണ് ദാനം ചെയ്യുമ്പോൾ സർജറിയിലൂടെ എടുക്കുന്നത്. കണ്ണ് മുഴുവനായി എടുക്കേണ്ടതില്ല. മരണം കഴിഞ്ഞ് 6 മണിക്കൂറിനുള്ളിൽ നേത്രപടലം റിമൂവ് ചെയ്ത് എടുക്കണം. അപ്പോൾ ആരാണ് നേത്രപടലം റിമൂവ് ചെയ്യുന്നത്? മരണമുണ്ടായാൽ ബന്ധുക്കൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നേത്രദാനത്തിന് സമ്മതമാണെങ്കിൽ മരണമുണ്ടായാൽ വൈകാതെ അടുത്തുള്ള ഐ ബാങ്കിൽ അറിയിക്കണം. കാരണം മരണം നടന്ന് 6 മണിക്കൂറിനുള്ളിൽ കോർണിയ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സാധിക്കില്ല. ഹോസ്പിറ്റലിൽ വെച്ചുള്ള മരണമാണെങ്കിൽ അവർ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ റെഡിയാക്കും. വീട്ടിൽ വെച്ചുള്ള മരണമാണെങ്കിൽ ഐ ബാങ്കിലെ പ്രവർത്തകർ ഒരു നേത്രരോഗ വിദഗ്ധൻ ഉൾപ്പെടെ വീട്ടിൽ വന്ന് 1.5 മണിക്കൂറിനുള്ളിൽ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറിലൂടെ നേത്രപടലം റിമൂവ് ചെയ്യും. വീട്ടിലാണെങ്കിൽ അവർ എത്തുന്നതുവരെ കണ്ണ് ഡ്രൈ ആകാതെ ശ്രദ്ധിക്കണം. മുറിയിലെ ഫാൻ ഓഫ് ചെയ്യുകയും കണ്ണിന് മുകളിൽ തണുത്ത നനവുള്ള കോട്ടൺ വയ്ക്കുകയും ചെയ്യാം. 2 പില്ലോ വെച്ച് തല ഉയർത്തി വെക്കുന്നതും നല്ലതായിരിക്കും. ആർക്കൊക്കെയാണ് നേത്രദാനം ചെയ്യാൻ പറ്റുന്നത്? മരണാനന്തര നേത്രദാനത്തിന് പ്രായമൊരു പ്രശ്നമല്ല. 2 വയസ്സിന് മുകളിലുള്ള ആർക്കും ദാനം ചെയ്യാം. 80 വയസ്സിന് മുകളിൽ നേത്രപടലത്തിന്റെ ആരോഗ്യമനുസരിച്ച് മാത്രമേ തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. പ്രമേഹം, രക്താതിസമ്മർദ്ദം അഥവാ BP, കൊളസ്ട്രോൾ, തൈറോയ്ഡ് അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്കും ദാനം ചെയ്യാം. കണ്ണാടി ഉപയോഗിച്ചിരുന്നവർ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, അവർക്കെല്ലാം നേത്രദാനം ചെയ്യാവുന്നതാണ്. നേത്രദാനം ചെയ്യാൻ പറ്റാത്തവർ ആരൊക്കെയാണ്? 1. മരണകാരണം കൃത്യമായി അറിയാത്തവർ, സെപ്സിസ് അഥവാ ശരീരത്തിലാകമാനം ഇൻഫെക്ഷൻ ഓർ അണുബാധ ബാധിച്ചിട്ടുള്ള മരണം, എയ്ഡ്സ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം, തലച്ചോറിലെ വൈറൽ അണുബാധ അഥവാ എൻകഫലൈറ്റിസ്, രക്താർബുദം, ലുക്കീമിയ, പേപ്പട്ടി വിഷബാധ മൂലം മരണപ്പെട്ടവർ അല്ലെങ്കിൽ സംശയിക്കുന്നവർ, കണ്ണിൽ എന്തെങ്കിലും അണുബാധ ഉള്ളവർ, നേത്രപടലത്തെ ബാധിക്കുന്ന ജനിതക രോഗങ്ങൾ ഉള്ളവർ, കണ്ണിനുള്ളിലെ അർബുദം, ഇവയൊഴിച്ച് ബാക്കി എല്ലാവിധ സന്ദർഭങ്ങളിലും നേത്രദാനം പ്രായോഗികമാണ്. അടുത്ത ബന്ധുക്കളുടെ സമ്മതത്തോടെ 6 മണിക്കൂറിനുള്ളിലാണ് സർജറി ചെയ്യേണ്ടത്. ഇങ്ങനെ നീക്കം ചെയ്യുന്ന നേത്രപടലം പ്രത്യേകം മരുന്നിൽ അഥവാ കേടുവരാതിരിക്കാനുള്ള കൾച്ചർ മീഡിയത്തിൽ സൂക്ഷിച്ച് ഐ ബാങ്കിലേക്ക് കൊണ്ടുപോകും. ഐ ബാങ്കിൽ വെച്ച് വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. നേത്രപടലത്തിലെ എല്ലാ പാളികളും കൃത്യമായ രീതിയിലുണ്ടോ എന്നും ഏറ്റവും ഉള്ളിലെ കോശങ്ങൾ അഥവാ എൻഡോത്തീലിയൽ സെൽസിന്റെ അളവ് കൃത്യമായിട്ടുണ്ടോ എന്നും നോക്കും. ഇങ്ങനെ നല്ല ആരോഗ്യമുള്ളതായി തിരഞ്ഞെടുക്കുന്ന നേത്രപടലം അധികം വൈകാതെ തന്നെ നേത്രപടല അന്ധത ഉള്ള ആളിന്റെ കോർണിയ എടുത്തു മാറ്റി അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. 2 കണ്ണുകൾ 2 ആൾക്കാർക്കായിരിക്കും പുതുതായി കാഴ്ച നൽകുന്നത്. അതിനൂതന ശസ്ത്രക്രിയയിലൂടെ നേത്രപടലത്തിന്റെ വിവിധ പാളികൾ മാത്രമായി റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു നേത്രപടലം തന്നെ 4 പേരുടെ അന്ധത മാറ്റുന്ന രീതിയിലുള്ള നേട്ടത്തിലേക്ക് ആധുനിക വൈദ്യശാസ്ത്രം ഇന്നെത്തി നിൽക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ മരണാനന്തരം ദാനം ചെയ്യാൻ സമ്മതമാണോ? അന്ധതയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കാഴ്ച കിട്ടാനും അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നേത്രദാനത്തിലൂടെ കഴിയും. സമ്മതപത്രം ഐ ബാങ്കുകളിൽ ലഭ്യമാണ്. അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഐ ബാങ്കിലോ നിങ്ങളുടെ ജില്ലയിലെ നോഡൽ കേന്ദ്രങ്ങളിലോ സമ്മതപത്രം നൽകി രജിസ്റ്റർ ചെയ്യുമ്പോൾ 2 കാർഡ് ലഭിക്കും. 1 നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക, 1 നിങ്ങളുടെ അടുത്ത ബന്ധുവിന്റെ കയ്യിലും സൂക്ഷിക്കുക. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും മരണശേഷം ബന്ധുക്കളുടെ സമ്മതത്തോടെ നേത്രദാനം സാധ്യമാണ്. മരണശേഷമുള്ള 6 മണിക്കൂറാണ് നേത്രദാനമെന്ന ഈ മഹത്തായ കാര്യത്തിനുള്ള സമയപരിധി. മരണാനന്തര കർമ്മങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടോ താമസമോ ഉണ്ടാകാതെ തന്നെ നേത്രദാനം നമുക്ക് ചെയ്യാൻ പറ്റും. നേത്രപടലം എടുത്തു മാറ്റുന്നതുകൊണ്ട് കണ്ണിന്റെ ആകൃതിക്ക് പ്രശ്നം വരാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രക്രിയ മുഖത്തിന്റെ രൂപഭാവത്തെ ബാധിക്കില്ല. അഥവാ ബ്ലീഡിംഗ് ഉണ്ടായാൽ അത് നിയന്ത്രിക്കാൻ വൈദഗ്ധ്യമുള്ളവരാണ് നേത്രദാനം സർജറിക്കായി എത്തുന്നത്.

0: സംസ്ഥാന ബോധവൽക്കരണത്തിനായി ഒരുപാട് പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട്. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ഇന്ത്യയിൽ ബൃഹത്തായ പദ്ധതികളാണ് നടക്കുന്നത്. മരണശേഷം ബന്ധുക്കളെ കൌൺസിലിംഗ് ചെയ്യാനായി ആരോഗ്യ പ്രവർത്തകരെ പ്രാപ്തരാക്കണം. അവർക്ക് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയി ട്രെയിനിംഗ് കൊടുക്കണം. ജനങ്ങൾക്കിടയിലുള്ള മിഥ്യാധാരണകൾ മാറ്റി ശാസ്ത്രീയമായ അവബോധം കൊണ്ടുവരുന്ന പരിപാടികളും നടക്കുന്നുണ്ട്. പുറത്തുള്ള ചില രാജ്യങ്ങളിൽ കൊണ്ടുവരികയും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റാത്തതുമായ കാര്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കൂടെ നേത്രദാനത്തിനുള്ള സമ്മതപത്രം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. മരണം എപ്പോഴും പ്രിയപ്പെട്ടവരെ വല്ലാത്ത വിഷമാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഈ സമയത്ത് അവയവദാനത്തിനായി മുന്നോട്ട് വരുന്ന ബന്ധുക്കൾ മഹത്തരമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അവരെ എല്ലാ ബഹുമാനത്തോടുകൂടിയും ഓർത്തുകൊണ്ട് പറയട്ടെ, നിങ്ങൾ എടുക്കുന്ന ഈ തീരുമാനത്തിലൂടെ അന്ധതയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാഴ്ചയുടെ വെളിച്ചത്തിലേക്ക് എത്തിക്കാം.
1: നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇതൊരു കെയറിംഗ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാതെ, നമ്മളതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം 2 ലക്ഷം കോടി രൂപ കടന്ന് എക്കാലത്തെയും ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി. രാജ്യം ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 500-ലധികം വൻകിട നിക്ഷേപകർ പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലം അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലെന്ന് തമിഴ്നാട് മന്ത്രി എസ് രാജേഷ് കുമാർ. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് നിർവഹിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ സന്ദർശനത്തിന് തുടക്കമായി. ഗുവാഹട്ടിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബെർദോളോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയവർ ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചു. അസമിന് പുറമെ മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും അദ്ദേഹം സന്ദർശിക്കും. ഗുവാഹട്ടിയിൽ ഗീതാ നഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളും ശ്രീമന്ത ശങ്കരദേവ ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങുമാണ് ഇന്ന് ഉപരാഷ്ട്രപതിയുടെ പരിപാടികൾ. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി സർവകലാശാലയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 2 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഉൽപാദനവും 40,000 കോടിയിലധികം രൂപയുടെ പ്രതിരോധ കയറ്റുമതിയും രാജ്യം നേടിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
4: आज भारत करीब करीब 2,00,000 करोड़ रुपए का डिफेंस प्रोडक्शन कर रहा है. 2013-14 में हम 600-700 करोड़ रुपए का डिफेंस एक्सपोर्ट करते थे. आज ये आंकड़ा करीब करीब 40,000 करोड़ रुपए तक पहुंच चुका है.
3: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗോവയിലെത്തി. പശ്ചിമമേഖലാ സമിതിയുടെ 28-ാം യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷനാകും. ബി ജെ പി ഗോവ സംസ്ഥാന സമിതിയുടെ പുതിയ ഓഫീസും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ

0: ഐ ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ൽ നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൗകര്യ വികസനം, ഊർജം, ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. നേപ്പാൾ പ്രളയത്തിൽ ഇതുവരെ 1344 പേരുടെ മരണം സ്ഥിരീകരിച്ചു. വിദേശികൾ ഉൾപ്പെടെ 5000-ത്തോളം പേരെ കാണാതായി. 13,000-ൽ പേരെ രക്ഷപ്പെടുത്തി. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അജ്ഞാത മൃതദേഹങ്ങളുടെ വിവരങ്ങൾ നേപ്പാൾ പോലീസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ഇന്ത്യയുടെയും ചൈനയുടെയും സഹായത്തോടെ ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി സൗദി അറേബ്യയിലെത്തി. സൗദിയിലെ മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രിയുമായും നയതന്ത്ര പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സൗദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളുമായും വ്യവസായ സംരംഭകരുമായും കേന്ദ്ര സഹമന്ത്രി സംവദിക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ പദവിയിൽ തുടരുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരക്കാരനായാണ് ഡോക്ടർ ശർമ്മ നിയമിതനാകുന്നത്. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാ ഹി സേവാ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന് തുടക്കമായി. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ 11 മാധ്യമ പ്രവർത്തകരാണ് ഈ മാസം 12 വരെ നടക്കുന്ന പര്യടനത്തിൽ പങ്കെടുക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കാർഷിക വിദഗ്ധൻ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി മാധ്യമ പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയേക്കും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ പുനരധിവാസ സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സമഗ്ര പുനരധിവാസ സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തൃശൂർ കയ്പമംഗലം ദേശീയപാതയിലെ അപകടത്തിന്റെ കാരണം വിശദമായി പരിശോധിക്കുമെന്ന് തമിഴ്നാട് വിനോദസഞ്ചാര മന്ത്രി എസ് രാജേഷ് കുമാർ. കേരള സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ തമിഴ്നാടിന് കൈമാറി. കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ഗവൺമെന്റ് ഇടപെട്ട് ഇവിടെ എല്ലാം പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്തിട്ട് പാടി അവിടെ വന്നത് അത് തമിഴ്നാട് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. ഇനി അതിനനുസരിച്ച് അവർ എന്താ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, അതിന്റെ ഫാമിലിക്ക് എന്താ ചെയ്യുന്നത് വെച്ച് അത് അസംബ്ലിയിൽ നാളെ അസംബ്ലി ഉണ്ട്, അത് പരിഹരിക്കും.
0: ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു 8 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം. തമിഴ്നാട് ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കയ്പമംഗലം വാഹനാപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം VE ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണം. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കയ്പമംഗലം അപകടത്തിന്റെ നടുക്കം മാറും മുമ്പേ തൃശൂരിൽ വീണ്ടും അപകടം. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. ചാവക്കാട് സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ യമിൽ ഐബക് എന്നിവരാണ് മരിച്ചത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. 3-ാം തവണയാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തുന്നത്. സെമിഫൈനലിൽ ഇവർ മലേഷ്യയെ പരാജയപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യൻ സഖ്യം ചൈനയെ നേരിടും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടി അവസാനിക്കില്ലെന്നും ഘട്ടംഘട്ടമായി തുടരുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് ഓപ്പറേഷൻ തൂഫാൻ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ശേഷം

0: മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ മെഗാ മാരത്തോൺ ഇന്ന് വൈകിട്ട് 4 യെസ് ടു സ്പോർട്സ് നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ജനപ്രതിനിധികളും സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുക്കും. കഴുകന്മാരെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര അവബോധ ദിനത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ പഞ്ച്കുലയിൽ ദേശീയതല ശില്പശാല സംഘടിപ്പിച്ചു. പ്രതിസന്ധിയിൽ നിന്ന് വീണ്ടെടുപ്പിലേക്ക്, ഇന്ത്യയിലെ കഴുകന്മാരുടെ സംരക്ഷണം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഉദ്ഘാടനം ചെയ്തു. ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ജമ്മു കാശ്മീർ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും ശക്തമായ ഇടിമിന്നലിലും കാറ്റിനും സാധ്യതയുണ്ട്. തമിഴ്നാട്, കാരക്കൽ, മേഘാലയ എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടും. ചൈനയിലെ ജിയാങ്സി പ്രവിശ്യയിലുണ്ടായ മണ്ണിടിച്ചിൽ 2 മരണം, 10 പേരെ കാണാതായി. ദിവസങ്ങളായി പെയ്ത കനത്ത മഴയാണ് ദുരന്തത്തിന് കാരണമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ വടക്കു കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപ്പാദനം 2 ലക്ഷം കോടി രൂപ കടന്ന് എക്കാലത്തെയും ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി രാജ്യം. ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 500-ലധികം വൻകിട നിക്ഷേപകർ പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലം അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലെന്ന് തമിഴ്നാട് മന്ത്രി എസ് രാജേഷ് കുമാർ. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1 മണി. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാന പരിപാടി.

രഞ്ജിനിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യ കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, ഞാൻ ഡോക്ടർ ഐശ്വര്യ SS നെടുമങ്ങാട് നിന്നും എഴുതുകയാണ്. സമയലഭ്യത അനുസരിച്ച് ആകാശവാണി ശ്രവിക്കും. അച്ഛൻ തന്നെയാണ് പ്രചോദനം. ഈ വരുന്ന ഞായറാഴ്ച രഞ്ജിനിയിലൂടെ എനിക്ക് അങ്കത്തട്ട് എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും പി മാധുരിയും ആലപിച്ച സ്വപ്നലേഖയെ നിന്റെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരണം. ഈ സുന്ദരഗാനം ഞാൻ ജോലി ചെയ്യുന്ന കൊല്ലം ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ എല്ലാ ജീവനക്കാർക്കും അരശുപറമ്പ് പപ്പക്കോണം വൈഷ്ണവത്തിൽ അച്ഛൻ സതീഷ്, അമ്മ കല, അനുജൻ വിഷ്ണു, മകൾ ഇഷാഭൈരവി എന്നിവർക്കായി സമർപ്പിക്കുന്നു എന്ന് ഡോക്ടർ ഐശ്വര്യ SS നെടുമങ്ങാട്. ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് വയലാർ, സംഗീതം ദേവരാജൻ.

രഞ്ജിനിയിൽ ഇനി അടുത്ത കത്ത് വായിക്കാം. ഹരിപ്പാട് നിന്നും രാജൻ എഴുതുന്നു. ഞാൻ അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് പാടിയ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു എന്നു തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെടുന്നു സസ്നേഹം രാജൻ. രാജന് വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികൾ എഴുതി, ശങ്കർ ഗണേഷ് സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം അയലത്തെ സുന്ദരി.

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ കോമ്പൻ ഓഫർ.
2: പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ആകാശവാണി, ഞങ്ങൾ രഞ്ജിനിയിലൂടെ ചുക്കാൻ സിനിമയിലെ അന്തിമാനം പൂത്ത പോലെ എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തൃശൂർ നാട്ടിക കോടതി വളവിൽ നിന്ന് താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവർക്ക് വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം.

ചുക്കാൻ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന് യേശുദാസും ചിത്രയും ആലപിച്ച ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. രഞ്ജിനിയിൽ ഇനി നമുക്ക് അടുത്ത കത്ത് വായിക്കാം. മലപ്പുറം പുലമാന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുന്നിസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവർ എഴുതിയ കത്ത്. പ്രിയ ആകാശവാണിക്ക്, രഞ്ജിനിയിൽ ഈ ഗാനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഈ റേഡിയോ കുടുംബം. ചിത്രം വിപ്ലവകാരികൾ, ഗാനം പൂങ്കാറ്റേ നേർമണിക്കാറ്റേ, ഗാനശില്പികൾ വയലാറിൻ്റെ വരികൾ, ദേവരാജൻ്റെ സംഗീതം, ആലാപനം യേശുദാസ്. ഈ റേഡിയോ കുടുംബത്തിന് വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം.

രഞ്ജിനിയിൽ അടുത്ത കത്തയച്ചിരിക്കുന്നത് പന്തളം ഉമ്മന്നൂർ നിന്ന് പുഷ്പകുമാർ. പ്രിയ രഞ്ജിനി, ഒരു പാട്ട് വച്ചു തരണം. ചിത്രം മേഘമൽഹാർ. ദാസേട്ടൻ പാടിയ ഒരു നറു പുഷ്പമായി എന്നീർക്കു നീളുന്ന മിഴിമുനയാരുടേതാവാം എന്ന ഗാനം പുഷ്പകുമാറിനു വേണ്ടി നമുക്ക് കേൾക്കാം. ONV യുടെ വരികൾ, രമേശ് നാരായണൻ്റെ സംഗീതം.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ജിതിൻ നായർ, നെടുമുടി, ആലപ്പുഴയിൽ നിന്ന്. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, ദയവായി എൻ്റെ ഈ എഴുത്ത് പരിഗണിക്കണം. പരിഗണിച്ചിരിക്കുന്നു. ഈ ആഴ്ച എനിക്കൊരു പഴയ ഗാനം വച്ചു തരണം. ആദ്യത്തെ കഥ എന്ന ചിത്രത്തിൽ പി സുശീല ആലപിച്ച ഓട്ടുവളയെടുക്കാൻ എന്ന ഗാനം. വയലാർ എഴുതി എം കെ അർജുനൻ സംഗീതം ചെയ്തതാണ് ഈ പാട്ട്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. സസ്നേഹം, ജിതിൻ നായർ, നെടുമുടി, ആലപ്പുഴ. പ്രിയ ശ്രോതാവിന് വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം.

രഞ്ജിനിയിൽ അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. പ്രിയപ്പെട്ട രഞ്ജിനി, നിന്നിലൂടെ എനിക്ക് പളുങ്ക് എന്ന ചിത്രത്തിലെ മാനത്തെ വെള്ളി വിതാനിച്ച കൊട്ടാരം എന്ന പാട്ട് കേൾക്കണം, കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് ദിവ്യ സന്തോഷ്. ദിവ്യയ്ക്ക് വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം. പളുങ്ക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന വയലാർ ശരചന്ദ്ര വർമ്മ, സംഗീതം മോഹൻ സിതാര.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇപ്പം ഒത്തിരി അത്തരത്തിലുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ്, ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ് ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് പദ്ധതികൾ നടക്കുന്നുണ്ട്. ബേസിക് ലൈഫ് സപ്പോർട്ട് അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ലൈഫ് സേവിംഗ് മെഷറാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനി തുടരുന്നു. അടുത്ത കത്തയച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ ചാവക്കാട് നിന്നും ആചാരി തിരുവത്ര. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, ഒരു ഗാനം നീ കേൾപ്പിക്കണം. ഈ തണലിൽ ഇത്തിരി നേരം എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ രചിച്ച് ശ്യാം ഈണമിട്ട് യേശുദാസും എസ് ജാനകിയും ചേർന്ന് ശ്രവണമധുരമായി പാടിയ പൂവണിഞ്ഞു മാനസം നാം അറിയാതെ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആചാരി തിരുവത്രയ്ക്ക് വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം.

രഞ്ജിനിയിൽ അടുത്ത കത്തയച്ചിരിക്കുന്നത് വയലാറിൽ നിന്ന് രാധയാണ്. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ ഒരു മനോഹര ഗാനമുണ്ട്. അതിങ്ങനെയാണ്: ഇരു കണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കരിമിഴികളിൽ. ഈ ഗാനം ഏത് ചിത്രത്തിലേതെന്ന് വ്യക്തമായി എനിക്കറിയില്ല. ഉപേക്ഷ വിചാരിക്കാതെ ഈ ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഗാനം കേൾക്കാം. ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയതാണ് ഈ ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

രഞ്ജിനിയിൽ അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മരത്തംകോട് നിന്ന് രാജി എന്ന ശ്രോതാവാണ്. കത്ത് വായിക്കാം. ഹായ് രഞ്ജിനി, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓഗസ്റ്റ് 8-ന് എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ രഞ്ജിനിയിൽ കൂടി നന്ദനത്തിലെ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ എന്ന ഗാനം വെച്ചു തരണം. അച്ഛൻ വിട പറഞ്ഞിട്ട് ഏപ്രിൽ 20-ന് 3 വർഷം കഴിഞ്ഞു. രണ്ടുപേർക്കും കൂടി ഈ ഗാനം സമർപ്പിക്കുന്നു. കത്തെഴുതാൻ വൈകി, ക്ഷമിക്കണം. ഇനിയും നമ്മളുടെ ആത്മബന്ധം തുടരും. സ്നേഹത്തോടെ, നിന്റെ പ്രിയപ്പെട്ട ശ്രോതാവ് രാജി മരത്തംകോട്. രാജിക്ക് വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, രവീന്ദ്രൻ സംഗീതം പകർന്ന്, ചിത്ര പാടിയത് ചിത്രം നന്ദനം.

രഞ്ജിനിയിൽ ഇനി ഒരു കത്തും കൂടെ വായിക്കാം. വയനാട് നിന്ന് മിനി വി എസ് എഴുതിയത്. പ്രിയമുള്ള രഞ്ജിനിക്ക് സ്നേഹ പുരസ്കാരം. ഞാൻ എഴുതുകയാണ്, ആവശ്യപ്പെടുന്ന ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ. രണ്ട് ലോകം എന്ന ചിത്രത്തിലെ മംഗല്യത്താലിയിട്ട മണവാട്ടി എന്ന ഗാനം കേൾപ്പിക്കണം. മിനി വി എസ് വയനാടിന് വേണ്ടി നമുക്ക് ആ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് യൂസഫ് അലി കേച്ചേരി, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്. ചിത്രം രണ്ടു ലോകം.

ഈ ഒരു ഗാനത്തോടുകൂടി രഞ്ജിനിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, വീണ്ടും കത്തുകൾ അയയ്ക്കുക. അയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട് PO, തിരുവനന്തപുരം 695.

01 4. വിലാസം ഒരിക്കൽ കൂടി, രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട് പി ഒ, തിരുവനന്തപുരം 6950104. ഈ പരിപാടിയിൽ നിങ്ങളോട് കൂടെയുണ്ടായിരുന്നത് അനന്തു മൈലച്ചൽ.

0: 5PF defeated Malaysia's Noor Mohammad Azrin Ayub and Tan Wee Keong in the semi-final. The Asian Games champions will face China's He Ji Qing and Ren Xiang Yu in the final today as they look to clinch their second title of the season. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says India's economic strength and policy dynamism is driving nation towards Vikasit Bharat, calls upon Indian companies to aspire to lead the world. India backs UN resolution on equal area world map, reiterates Jammu and Kashmir and Ladakh must be depicted as per Indian official map as sovereignty and territorial integrity are non-negotiable. 10 people dead, several hospitalized after consuming suspected spurious liquor in Sagar district of Madhya Pradesh. Iran strikes 3 US tankers and vessels in Strait of Hormuz. Flood situation worsens in Bihar and Uttar Pradesh after heavy rainfall. IMD forecasts heavy rain over Haryana, Chandigarh, Punjab, Rajasthan and Uttar Pradesh. And that is the end of the midday news.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സർപ്പം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, പി സുശീല, വാണി ജയറാം എന്നിവർ പാടിയത്. രചന ബിജു തിരുമല, സംഗീതം കെ ജെ ജോയ്.

യു ക്യാൻ കോൾ ഓർ മെസ്സേജസ് ഓൺ 0951522703. ഐ റിപ്പീറ്റ്, 0951522703. ഓർ റൈറ്റ് ടു അസ് ഓൺ feedbackamc1@gmail.com. That is feedbackamc1@gmail.com. Bye.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. കൈതപ്രം വരികൾ എഴുതി അൽഫോൺസ്, സംഗീതം പകർന്ന് ഹരിഹരനും ചിത്രയും പാടിയത് ചിത്രം വെള്ളിത്തിര.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ഹരിതവാണി

0: ചിന്താവാണിയിൽ ഇന്ന് ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ജൈവ സാങ്കേതിക വിദ്യയുടെ പങ്ക്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ ജിഷ എസ് സംസാരിക്കുന്നു.
1: ഇന്ത്യ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ജൈവവൈവിധ്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ്. ലോകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ജീവി വർഗ്ഗങ്ങളിൽ ഏകദേശം 7 മുതൽ 8% വരെ ഇന്ത്യയിലാണ് ഉള്ളത് എന്നത് നമ്മുടെ ജൈവസമ്പത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ ജൈവവൈവിധ്യവും ഇതിൽ വളരെ പ്രധാനമാണ്. ലോകത്തിലെ 8 പ്രധാന ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായ പശ്ചിമഘട്ടം കടന്നു പോകുന്ന 5 സംസ്ഥാനങ്ങളിൽ ഒന്നായതിനാൽ കേരളം അസാധാരണമായ ജൈവസമ്പത്താൽ സമ്പന്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭൂവിസ്തൃതിയുടെ 89% വനഭൂമിയാണ്. 500-ലധികം പക്ഷിവർഗ്ഗങ്ങൾ, അനേകം ഔഷധ സസ്യങ്ങൾ, 130-ലധികം സസ്തനികൾ, 100-ലധികം സർപ്പവർഗ്ഗങ്ങൾ, ഉഭയജീവികൾ, ചിത്രശലഭങ്ങൾ, വൃക്ഷവർഗ്ഗങ്ങൾ എന്നിവ ഇവിടെ വനപ്രദേശങ്ങളിലും വനേതര മേഖലകളിലും സമൃദ്ധമായി കാണപ്പെടുന്നു. അതിനൊപ്പം കേരളത്തിലെ നാട്ടുവൈദ്യന്മാർ തലമുറകളായി കൈമാറി വരുന്ന തദ്ദേശീയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് പ്രാദേശിക ആരോഗ്യ പരിപാലനത്തിൽ വഹിക്കുന്ന പങ്കും അതുല്യമാണ്. കേരളത്തിന്റെ ജൈവസമ്പത്ത് കടലിലേക്കും വ്യാപിച്ചിരിക്കുന്നു. അറബിക്കടലിന്റെ തീരത്തായി വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനത്തിന്റെ സമുദ്ര ജീവസമ്പത്തും അതുല്യമാണ്. മഴക്കാടുകൾ, കായൽ പ്രദേശങ്ങൾ, കണ്ടൽക്കാടുകൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾ കേരളത്തിന്റെ ജൈവവൈവിധ്യത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കുന്നു. ഈ സമ്പത്ത് സംരക്ഷിക്കുന്നതിനും ജൈവ വിഭവങ്ങളുടെ അമിത ചൂഷണം നിയന്ത്രിക്കുന്നതിനും അവയുടെ സുസ്ഥിര ഉപയോഗം ഉറപ്പാക്കുന്നതിനും അവയിൽ നിന്നുള്ള നേട്ടങ്ങൾ നീതിപൂർവവും തുല്യവുമായി പങ്കുവയ്ക്കുന്നതിനുമാണ് ഇന്ത്യ ജൈവവൈവിധ്യ നിയമങ്ങളും ചട്ടങ്ങളും രൂപപ്പെടുത്തിയത്. നേട്ടങ്ങൾ നീതിപൂർവവും തുല്യവുമായി പങ്കുവയ്ക്കുന്നതിനായാണ് 2025 ABS അഥവാ ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിംഗ് റെഗുലേഷൻ നിലവിൽ വന്നത്. ജൈവ വൈവിധ്യത്തിന്റെ സുസ്ഥിര പരിപാലനത്തിനായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ആവശ്യത്തിനായാണ് 2002 ജൈവ വൈവിധ്യ നിയമവും പിന്നീട് 2023 ഭേദഗതിയും 2024 ജൈവ വൈവിധ്യ ഭേദഗതി ചട്ടങ്ങളും 2025 ABS റെഗുലേഷനും നിലവിൽ വന്നത്. 2023 ഭേദഗതി നിയമം ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട ആധുനിക വെല്ലുവിളികളും ഉൾപ്പെടുത്തി ജൈവ വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗം ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൂടെയാണ് ജൈവ വിഭവങ്ങളുടെ നിർവചനത്തിൽ ഡെറിവേറ്റീവ് എന്ന പദവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ജൈവ സ്രോതസ്സുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ജൈവരാസ സംയുക്തങ്ങളും ഉപാപചയ ഉൽപ്പന്നങ്ങളും ഇതിന്റെ പരിധിയിൽ വരുന്നു. ഇവയുടെ ഉപയോഗത്തിൽ നിന്നുള്ള നേട്ടങ്ങളും ABS വ്യവസ്ഥകൾ പ്രകാരം പങ്കുവെക്കേണ്ടതാണ്. നഗോയ പ്രോട്ടോകോൾ പോലുള്ള അന്താരാഷ്ട്ര കരാറുകൾക്കനുസൃതമായി ആനുകൂല്യം പങ്കിടൽ കൂടുതൽ വ്യക്തതയോടെ നടപ്പിലാക്കുവാൻ ഇത് സഹായിക്കുന്നു. ഡിജിറ്റൽ കാലഘട്ടത്തിൽ ജൈവ വിവരങ്ങളുടെ അഥവാ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷന്റെ ഉപയോഗം സങ്കീർണമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യ നിയമം 2002, ജൈവ വൈവിധ്യ ഭേദഗതി നിയമം 2023, ജൈവ വൈവിധ്യ ചട്ടം 2024, ABS റെഗുലേഷൻ 2025 എന്നിവയിലൂടെ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള ജൈവ വിഭവങ്ങളുടെയും ജൈവ സാങ്കേതിക വിദ്യയുടെയും ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകൾ കൂടുതൽ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ജീനുകൾ, പ്രോട്ടീൻ ഘടകങ്ങൾ, മറ്റു ജൈവസംബന്ധമായ വിവരങ്ങൾ എന്നിവയടങ്ങുന്ന ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഇന്ന് ഗവേഷണം, ജീൻ എഡിറ്റിംഗ്

സിന്തറ്റിക് ബയോളജി, ബയോടെക് വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിച്ചു വരുന്നു. ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ സംബന്ധിച്ച ആഗോള ചർച്ചകളിൽ അടുത്തിടെ ഏറെ പ്രാധാന്യം നേടിയ ഒരു സംഭവമാണ് ജൈവവൈവിധ്യ കൺവെൻഷൻ അഥവാ CBDയുടെ COP15 സമ്മേളനം. സമ്മേളനത്തിൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഉപയോഗത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നീതിപൂർവവും തുല്യവുമായി പങ്കിടേണ്ടതിന്റെ ആവശ്യകത ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് 2024 കൊളംബിയയിലെ കാലി നഗരത്തിൽ നടന്ന കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി COP16 സമ്മേളനത്തിൽ കാലി ഫണ്ട് എന്ന പൊതുഫണ്ട് രൂപീകരിക്കപ്പെട്ടത്. ജൈവ വിഭവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ ഉപയോഗിച്ച് ഗവേഷണവും വാണിജ്യ ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സംഭാവനകൾ ശേഖരിച്ച് ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും തദ്ദേശീയ സമൂഹങ്ങളുടെ ക്ഷേമത്തിനുമായി വിനിയോഗിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയും ഈ ആശയം ഉൾക്കൊണ്ട് 2025 ABS റെഗുലേഷനിൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട ആനുകൂല്യം പങ്കിടൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ ജനിതക വിവരങ്ങൾ ഉപയോഗിച്ച് വികസിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ ആ വിവരങ്ങളുടെ ഉറവിടമായ സമൂഹങ്ങൾക്കും വ്യക്തികൾക്കും ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ജൈവ വിഭവങ്ങളും അവയുമായി ബന്ധപ്പെട്ട പരമ്പരാഗത അറിവുകളും വാണിജ്യപരമായി ഉപയോഗിക്കുന്ന ബയോപ്രോസ്പെക്ടിംഗ് എന്ന ആശയം പ്രധാനപ്പെട്ടതായി മാറുന്നു. ജൈവ വിഭവങ്ങളെ അടിസ്ഥാനമാക്കി വ്യാവസായികമോ വാണിജ്യപരമോ ആയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്ന പ്രക്രിയയാണ് ബയോപ്രോസ്പെക്ടിംഗ് എന്ന് പറയുന്നത്. ബയോപ്രോസ്പെക്ടിംഗിന്റെ വ്യാപ്തി ഔഷധ നിർമ്മാണത്തിലുൾപ്പെടെ വർദ്ധിച്ചു വരുന്നതായി കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ പരമ്പരാഗത അറിവിന്റെ ഉടമകളായ പ്രാദേശിക സമൂഹങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കണം എന്നതാണ് ജൈവ വൈവിധ്യ നിയമത്തിന്റെ ലക്ഷ്യം. അതിനായി പ്രയർ ഇൻഫോംഡ് കൺസെന്റ് അതായത് പൂർവ്വാനുമതി പത്രം, മ്യൂച്വലി എഗ്രീഡ് ടേംസ്, പരസ്പര ധാരണ പ്രകാരമുള്ള വ്യവസ്ഥകൾ, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ഉറവിട സർട്ടിഫിക്കറ്റ് എന്നിവ പോലുള്ള സംവിധാനങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റീസ് അഥവാ ജൈവ വൈവിധ്യ പരിപാലന സമിതികൾക്കാണ് ഈ ചുമതലകൾ പ്രധാനമായും നൽകപ്പെട്ടിരിക്കുന്നത്. തദ്ദേശീയ അറിവുകളുടെ സംരക്ഷണം ജൈവ വൈവിധ്യ നിയമത്തിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യമാണ്. നൂറ്റാണ്ടുകളായി സമൂഹങ്ങൾ വികസിപ്പിച്ചെടുത്ത പരമ്പരാഗത അറിവുകൾ സംരക്ഷിക്കുക, അതിന്റെ ദുരുപയോഗം തടയുക, സമൂഹങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നിവ ഈ നിയമഘടനയുടെ ഭാഗമാണ്. ഇതിലൂടെ ബയോപൈറസി പോലുള്ള കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാനാകും. ഒരു സമൂഹത്തിന്റെ അനുവാദമോ അറിവോ ഇല്ലാതെ അവരുടെ പരമ്പരാഗത അറിവുകളോ ജൈവ വിഭവങ്ങളോ ഉപയോഗിച്ച് വാണിജ്യ ലാഭം നേടുന്നതാണ് ബയോപൈറസി. ജൈവ വൈവിധ്യ ഭേദഗതി നിയമം 2023 ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും തദ്ദേശീയ സമൂഹങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ശക്തമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ജൈവ സാങ്കേതിക വിദ്യയുടെ പ്രായോഗികതയും ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ജൈവ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിനായി ജൈവ സാങ്കേതിക വിദ്യാ മേഖല പ്രധാനമായും സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മജീവികൾ തുടങ്ങിയ സ്വാഭാവിക ജനിതക സ്രോതസ്സുകളെ ആശ്രയിക്കുന്നു. എന്നാൽ ഈ വിഭവങ്ങൾ നൽകിയ രാജ്യങ്ങളുടെയോ സമൂഹങ്ങളുടെയോ സംഭാവനകൾ പലപ്പോഴും അംഗീകരിക്കപ്പെടാതെ പോകാറുണ്ട്. ഇത് ഒഴിവാക്കുന്നതിനായി ജൈവ വിഭവങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും അവയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ തുല്യമായി പങ്കുവയ്ക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതാണ് ജൈവ വൈവിധ്യ നിയമത്തിന്റെയും ABS ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിംഗ് സംവിധാനത്തിന്റെയും അടിസ്ഥാനം. ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ അഥവാ ജൈവ വിവരങ്ങൾ ഇന്ന് ഗവേഷണ ലോകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. DNA ശ്രേണികൾ, പ്രോട്ടീൻ ഘടകങ്ങൾ, ജീനോം വിവരങ്ങൾ എന്നിവ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകുമ്പോൾ ഗവേഷണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വേഗത്തിലാകുന്നു. ജീൻ എഡിറ്റിംഗ്, സിന്തറ്റിക് ബയോളജി, ബയോപ്രോസ്പെക്ടിംഗ്, കാർഷിക ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ നിർണായക പങ്കുവഹിക്കുന്നു. അതിനാൽ ഈ വിവരങ്ങളുടെ ഉപയോഗത്തിൽ നിന്നുള്ള സാമ്പത്തികവും ശാസ്ത്രീയവുമായ നേട്ടങ്ങൾ ആ വിവരങ്ങളുടെ ഉറവിടമായ രാജ്യങ്ങൾക്കും സമൂഹങ്ങൾക്കും ലഭിക്കണമെന്നത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട തത്വമാണ്. പുതിയ ആക്സസ് ആൻഡ് ബെനഫിറ്റ് ഷെയറിംഗ് സംവിധാനങ്ങൾ ഈ ആവശ്യകത പരിഗണിച്ചാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കും പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം, വിത്തുകളുടെ സംരക്ഷണം, പരമ്പരാഗത കാർഷിക രീതികൾ എന്നിവയിലൂടെ തദ്ദേശീയ സമൂഹങ്ങൾ സമ്പത്തിനെ സംരക്ഷിച്ചു വന്നു. ആധുനിക ശാസ്ത്രവും

0: പരമ്പരാഗത അറിവും കൈകോർക്കുമ്പോഴാണ് യഥാർത്ഥ സുസ്ഥിര വികസനം സാധ്യമാകുന്നത്. കേരളത്തിൽ ഈ രംഗത്ത് ശ്രദ്ധേയമായ ഗവേഷണ സംഭാവനകൾ നൽകുന്ന സ്ഥാപനങ്ങളും നിരവധിയുണ്ട്. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ JNTPGRI അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ സസ്യങ്ങളുടെ സംരക്ഷണത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുപോലെ തന്നെ തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് KFRI വന ആവാസ വ്യവസ്ഥകളുടെയും വനവിഭവങ്ങളുടെയും സംരക്ഷണത്തിൽ നേതൃത്വം നൽകുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ജനിതകശാസ്ത്രത്തിലും ബയോടെക്നോളജിയിലും ശ്രദ്ധേയമായ ഗവേഷണങ്ങൾക്കാണ് മുൻതൂക്കം നൽകി വരുന്നത്. ICARന്റെ കീഴിലുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനം സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ കിഴങ്ങുവർഗ വിളകളുടെയും തോട്ടവിളകളുടെയും ജനിതക വൈവിധ്യ സംരക്ഷണത്തിലും മെച്ചപ്പെട്ട ഇനങ്ങളുടെ വികസനത്തിലും മികച്ച സംഭാവനകൾ നൽകിവരുന്നു. ഈ ഗവേഷണ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജൈവസമ്പത്തിന്റെ ദീർഘകാല സംരക്ഷണത്തിനും ജൈവ സാങ്കേതിക വിദ്യയുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗത്തിനും കുമിംഗ് മോൺട്രിയൽ ആഗോള ജൈവവൈവിധ്യ ചട്ടക്കൂടിലെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗിന്റെ നീതിപൂർവമായ നടപ്പാക്കലിനും ശക്തമായ ശാസ്ത്രീയ അടിത്തറ ഒരുക്കുന്നു. അതിനാൽ ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ, ആക്സസ് ആൻഡ് ബെനിഫിറ്റ് ഷെയറിംഗ്, ജൈവ സുരക്ഷ, ജൈവ സാങ്കേതിക വിദ്യ എന്നീ മേഖലകൾ പരസ്പരം ബന്ധിപ്പിച്ച സമഗ്ര സമീപനമാണ് ഇന്നത്തെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ആഗോള ചട്ടക്കൂട് മുന്നോട്ട് വയ്ക്കുന്നത്. കുമിംഗ് മോൺട്രിയൽ ആഗോള ജൈവ വൈവിധ്യ ചട്ടക്കൂടിലെ ടാർഗറ്റ് 17 ജൈവ സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ സമൂഹത്തിന് ലഭ്യമാക്കുന്നതിനോടൊപ്പം അതിന്റെ ഉപയോഗത്തിൽ നിന്നുണ്ടാകുന്ന ജൈവ സുരക്ഷ അപകട സാധ്യതകൾ കൂടി ശാസ്ത്രീയമായും സുതാര്യമായും വിലയിരുത്തി നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറയുന്നു. ജൈവ വൈവിധ്യ കൺവെൻഷൻ, അതായത് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ആർട്ടിക്കിൾ 8G പ്രകാരം BT കോട്ടൺ, BT ബ്രിഞ്ചോൾ പോലെയുള്ള ജനിതക മാറ്റം വരുത്തിയ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജൈവ സാങ്കേതിക ഉൽപ്പന്നങ്ങളുടെ പരിസ്ഥിതി ആഘാതങ്ങൾ വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും അതാത് രാജ്യങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം ആർട്ടിക്കിൾ 19 ജൈവ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ നിന്നുള്ള നേട്ടങ്ങൾ ജൈവ വിഭവങ്ങളുടെ ഉറവിടമായ രാജ്യങ്ങൾക്കും തദ്ദേശീയ സമൂഹങ്ങൾക്കും നീതിപൂർവവും തുല്യവുമായി പങ്കുവെക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഡിജിറ്റൽ സീക്വൻസ് ഇൻഫർമേഷൻ, ജീൻ എഡിറ്റിംഗ്, സിന്തറ്റിക് ബയോളജി തുടങ്ങിയ അതിവേഗം വികസിക്കുന്ന മേഖലകളുടെ പശ്ചാത്തലത്തിൽ ജൈവ സുരക്ഷ, അനുകൂല്യവിഹിതം, പരമ്പരാഗത അറിവുകളുടെ സംരക്ഷണം, പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കാളിത്തം എന്നിവ സംയോജിപ്പിച്ചുള്ള സമഗ്ര സമീപനമാണ് ടാർഗറ്റ് 17 മുന്നോട്ട് വയ്ക്കുന്നത്. കേരളം പോലുള്ള ജൈവ വൈവിധ്യ സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം, തീരദേശ ആവാസ വ്യവസ്ഥകൾ, കാർഷിക ജൈവ വൈവിധ്യം തുടങ്ങിയ അതീവ സൂക്ഷ്മ മേഖലകളുടെ സംരക്ഷണത്തിനായി ശാസ്ത്രീയ നിരീക്ഷണ സംവിധാനങ്ങൾ, ജനിതക വൈവിധ്യം രേഖപ്പെടുത്തൽ, ബയോസേഫ്റ്റി സംബന്ധമായ അവബോധം, ബയോടെക്നോളജി അധിഷ്ഠിത ഗവേഷണങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങളുടെ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുന്നത് ടാർഗറ്റ് 17 ഫലപ്രദമായ നടപ്പാക്കലിന് അനിവാര്യമാണ്. ഇതിൽ നിന്നെല്ലാം തന്നെ ജൈവ വൈവിധ്യവും ജൈവ സാങ്കേതിക വിദ്യയും പരസ്പരം ആശ്രയിച്ച് നിലകൊള്ളുന്ന രണ്ട് സുപ്രധാന മേഖലകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജൈവ വൈവിധ്യമാണ് ജൈവ സാങ്കേതിക വിദ്യയ്ക്ക് ആവശ്യമായ ജനിതക വിഭവങ്ങളും പരമ്പരാഗത അറിവുകളും നൽകുന്നത്. അതേസമയം ജൈവ സാങ്കേതിക വിദ്യ ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണം, പുനരുദ്ധാരണം, സുസ്ഥിര ഉപയോഗം എന്നിവയ്ക്ക് ശാസ്ത്രീയ ഉപാധികളും നവീന സാങ്കേതിക വിദ്യകളും പ്രദാനം ചെയ്യുന്നു. ടിഷ്യൂ കൾച്ചർ, ജേംപ്ലാസം അഥവാ ജനിതക ശേഖരങ്ങളുടെ സംരക്ഷണം, മോളിക്കുലാർ മാർക്കറുകൾ, ജീനോമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ് എന്നിവ അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവജാലങ്ങളെ സംരക്ഷിക്കുവാൻ സഹായിക്കുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണവും ജൈവ സുരക്ഷയും പരസ്പരം പൂരകങ്ങളാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യരുടെയും പ്രകൃതിയുടെയും ക്ഷേമത്തിനായി ഉപയോഗിക്കപ്പെടണം. സംരക്ഷണത്തിലൂടെ വികസനം, വികസനത്തിലൂടെ സംരക്ഷണം എന്ന സമീപനത്തിലൂടെയാണ് സുസ്ഥിര ഭാവി സാധ്യമാകുക. അപ്രകാരം ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം.
1: ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ജൈവ സാങ്കേതിക വിദ്യയുടെ പങ്ക്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസറായ

മഹിഷി ചക്രധാർ പ്രസ്തുതേ തകത്തിട്ട് കിട്ട് തകത്തിട്ട് കിട്ട് തകത്തിട്ട് തകത്തിട്ട് തകത്തിട്ട് തകത്തിട്ട് തിട്ട് തകത്തിട്ട് തിട്ട് തകത്തിട്ട് തകത്തിട്ട് തകത്തിട്ട് തകിന് തെക്കിട്ട് തകിന് തെക്കിട്ട് തകത്തിട്ട് തക

തക്തും കിട്ടാ.

ഗിടത്തക്കാക്കിടത്താ ഗിടത്തരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിടത്തക്കാത്തിരി ഗിട

തകരടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകടകട

ഫർമേഷ് ചക്രധാർ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 21, ശകവർഷം 1948, ഭാദ്രം 15, 2026 സെപ്റ്റംബർ മാസം 6 ഞായറാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 45 സെക്കൻഡ്. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ സ്പൈസ് എഫ്എമ്മിൽ ആദ്യം ഇന്നത്തെ ചോദ്യമാണ്. അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്ന വിഖ്യാതമായ സ്വാതന്ത്ര്യ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് ലിബർട്ടി മറ്റൊരു രാജ്യക്കാർ അമേരിക്കയ്ക്ക് സമ്മാനിച്ചതാണ്, ഏത് രാജ്യമാണത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്ന വിഖ്യാതമായ സ്വാതന്ത്ര്യ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് ലിബർട്ടി മറ്റൊരു രാജ്യക്കാർ അമേരിക്കയ്ക്ക് സമ്മാനിച്ചതാണ്, ഏത് രാജ്യമാണത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:55 അറിയിപ്പുകളിൽ കേൾക്കാം.
1: അഖില ഇന്ത്യ വാനുലി നിലയം, ദേവികുളം, സ്പൈസ് പൺവലൈ, 101.4.
2: தமிழ் மாலை.
3: ஆரோக்கியமான உடல் நலத்திற்கு ஊட்டச்சத்து மிகவும் அவசியம். ஊட்டச்சத்தின் முக்கியத்துவம் பற்றி விழிப்புணர்வு ஏற்படுத்தும் விதமாக 1982 முதல் மத்திய அரசு சார்பில் தேசிய ஊட்டச்சத்து வாரம் ஒவ்வொரு ஆண்டும் செப்டம்பர் 1 முதல் செப்டம்பர் 7 வரை கடைபிடிக்கப்படுகிறது. நோயற்ற வாழ்வே குறைவற்ற செல்வம் என்பது போல நாம் நலமுடன் இருப்பதற்கு இயற்கையான

പുളിയോദരയും ചോറ് വെഹു പൊരുത്തമായി സാമ്പാറ് പുളിയോദരയും ചോറ് വെഹു പൊരുത്തമായി സാമ്പാറ് പൂരിക്കിഴങ്ങ് പാറ് ഇതുവേ എനക്ക് ചോറ് കല്യാണ സമയം സാധനം.

പ്രിയ ശ്രോതാക്കളെ, 101.4 സ്പൈസ് എഫ് എമ്മിൽ നിന്നും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ചലച്ചിത്ര ഗാന പരിപാടിയാണ്. ഈ പരിപാടിയിൽ ആദ്യം കുസൃതി എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഇനി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ ഗാനമാണ് പെരുമഴക്കാലം എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമൊരുക്കിയത് കൈതപ്രം എം ജയചന്ദ്രൻ.

ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി കാർത്തിക്കും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വേഷം, രചന കൈതപ്രം, സംഗീതം എസ് എ രാജ്കുമാർ.

ഇനി ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിനു വേണ്ടി ജോത്സനയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് അലക്സ് പോൾ.

അടുത്ത ഗാനം പാടിയത് ബിന്നി കൃഷ്ണകുമാർ, ചിത്രം അമൃതം. ഗാനശില്പികൾ കൈതപ്പുറം എം ജയചന്ദ്രൻ.

ചലച്ചിത്ര ഗാന പരിപാടിയിൽ അവസാനമായി ഇവൾ ദ്രൗപദി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് പേരാറ്റുപുറം മധു.

0: ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: ഇസൈ തെൻട്രൽ ഉങ്കൾ മനതി തൊടും പാടൽകൾ.
0: തെൻട്രലൈ പോണ്ട പാടൽകൾ.

സേവിക്കോട് സ്നേഹിതനേ. അലൈപായുതെ എന്ന ചിത്രത്തിനു വേണ്ടി സാധന സർഗവും ശ്രീനിവാസും ചേർന്ന ഈ ഗാനം ഇസൈ തന്ത്രിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഖജനപാറയിൽ നിന്നും പാണ്ഡ്യൻ ബാബു.

പ്രിയപ്പെട്ട ഐസൈ തൻഡ്രൽ, നമസ്കാരം. എനിക്ക് അമരൻ എന്ന ചിത്രത്തിലെ ഹേയ് മിന്നലേ എന്ന ഗാനം കേൾപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു സെബീന മതിലകം. സെബീനയുടെ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം. പാടിയത് ഹരിചരണും ശ്വേതയും ചേർന്ന്.

ഇസൈതെൻറ്റലിൽ ഇനി തെൻറ്റലെ എന്നെ തുട എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഉമാരമണനും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു ജിഷ ജോൺസൺ, തിരുമുപ്പം.

കൂട മേലെ കൂട വച്ച് ഗൂഢല്ലൂർ പോണവളേ, ഉൻ കൂടെ കൊഞ്ചം നാനും വരെ കൂട്ടിക്കിട്ട് പോണാലെന്ന്. റമ്മി എന്ന ചിത്രത്തിന് വേണ്ടി വി വി പ്രസന്നയും വന്ദനയും ചേർന്ന് പാടിയ മനോഹരമായ ഈ ഗാനം ആവശ്യപ്പെടുന്നു നമ്മുടെ സ്ഥിരം ശ്രോതാവ് വിജി തിരുവനന്തപുരം.

എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായണും ശാലിനി സിംഗും ചേർന്ന് പാടിയ ഒരു ഗാനത്തിനായി കാത്തിരിക്കുന്നു ഷേർലി ജെറോം, പാനായിക്കുളം.

മകൾ ആൻ സിമോണയ്ക്ക് വേണ്ടി ഷൈനി ദേവികുളം ആവശ്യപ്പെടുന്ന ഗാനം ഇനി നമുക്ക് കേൾക്കാം. ചിത്രം കൂലി, പാടിയത് അനിരുദ്ധ് രവിചന്ദർ, സുബലക്ഷ്മി എന്നിവർ.

7 പിറന്നാൾ ആഘോഷിക്കുന്ന പ്രിയ നടൻ മമ്മൂട്ടിക്ക് അഡ്വാൻസ് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് മൗനം സമതമെന്ന ചിത്രത്തിലെ ഒരു രാജാവന്താന എന്ന ഗാനം കേൾപ്പിക്കണമെന്നാവശ്യപ്പെടുന്നു PV മുഹമ്മദ് വടക്കേ ബാവനൂർ.

പെരുമ്പാവൂരിൽ നിന്നും രേഷ്മ ആവശ്യപ്പെടുന്ന ഗാനം ഇസൈ തെൻഡ്രലിലൂടെ ഇനി നമുക്ക് കേൾക്കാം. ചിത്രം പുതു പുതു അർത്ഥങ്ങൾ, പാടിയത് SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും ചേർന്ന്.

പുന്നകൈ മനന നക്ഷത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ എന്ന സത്തം ഇന്ത നേരം എന്ന ഗാനം ഇസൈ തെൻഡറിലൂടെ കേൾപ്പിക്കാമോ എന്ന് ചോദിക്കുകയാണ് സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം. ഇഷ്ടഗാനം ഇസൈ തെൻഡറിലൂടെ ഇതാ.

പ്രിയപ്പെട്ട ഇസൈത്തൻഡ്രിൽ, എനിക്ക് സിന്ധു ഭൈരവി എന്ന ചിത്രത്തിലെ നാനൂറ് സിന്ധു എന്ന ഗാനം ഇസൈത്തൻഡ്രിലൂടെ കേൾക്കാൻ അതിയായ ആഗ്രഹമുണ്ട് എന്നെഴുതിയിരിക്കുന്നു മനു അടിമാലി. ചിത്രപാടിയ

എല്ലാ കൂട്ടുകാർക്കും വളരെ മനോഹരമായൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഇസൈ തെൻട്രൽ പൂർണ്ണമാവുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം, സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ദീൻദയാൽ അന്ത്യോദയ യോജന, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും പരിപാടിയിൽ ജൈവകൃഷിയിൽ മണ്ണിൻ്റെ ആരോഗ്യ പരിപാലനം, എൻ ജെ ബാലചന്ദ്രദാസ് സംസാരിക്കുന്നു, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ, 8 മണിക്ക് പുതുപാടലുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 പണ്ട് പണ്ട് പണ്ട്, 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി, 10 മണിക്ക് രവിവാസരിയ അഖില ഭാരതീയ സംഗീതസഭ ഡൽഹി റിലേ, എൻ ആർ പ്രശാന്ത് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, 11 മണിക്ക് ചലച്ചിത്രഗാനം. നാളത്തെ പരിപാടികൾ: വൈകുന്നേരം 4:30 തേനസൈ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 5 മണിക്ക് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:15 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 5:30 ചലച്ചിത്രഗാനങ്ങൾ, 5:40 അറിയിപ്പ്

5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 കാർഷിക ജീവനം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 യുവവാണി, 8:00 ഇതളുകൾ കുട്ടികൾക്കായുള്ള പരിപാടിയുടെ പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്രഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചലച്ചിത്രഗാനങ്ങൾ.

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, അമേരിക്കയിലെ ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്ന വിഖ്യാതമായ സ്വാതന്ത്ര്യ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് ലിബർട്ടി മറ്റൊരു രാജ്യക്കാർ അമേരിക്കയ്ക്ക് സമ്മാനിച്ചതാണ് ഏത് രാജ്യമാണത്? ഉത്തരം ഫ്രാൻസ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് 100 വർഷം തികയുന്ന വേളയിൽ ഇത്തരമൊരു പ്രതിമ സമ്മാനിക്കണമെന്ന് ഫ്രഞ്ച് ചരിത്രകാരൻ എഡ്വേർഡ് ഡി ലബൂലായിയാണ് ആദ്യമായി നിർദ്ദേശം വെച്ചത്. ഫ്രെഡറിക് ഓഗസ്റ്റ് ബാർത്തോൾഡി എന്ന ശില്പിയാണ് പ്രതിമ ഡിസൈൻ ചെയ്തത്. 1886 ഒക്ടോബർ 28 ന്യൂയോർക്ക് തുറമുഖത്തിന് സമീപം ലിബർട്ടി ഐലൻഡിൽ പ്രതിമ സ്ഥാപിതമായി.

0: പോലീസ്?
1: മിസ് സീമ?
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
4: ഇനി കാലാവസ്ഥാ അറിയിപ്പ്. മൂന്നാറും പരിസര പ്രദേശങ്ങളും ഇന്ന് പൊതുവെ മേഘാവൃതമായിരുന്നു. ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. മൂന്നാറിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 23°C, കുറഞ്ഞ താപനില 16°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. തിരുവനന്തപുരം റിലേ.
5: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
6: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഇത് ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കി കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധി

0: വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചു വരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൗണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
1: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം.
1: കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: വ്രതചര്യയുടെ ഭാഗമായി നന്ദിനിയെ പിന്തുടർന്ന് വനത്തിലെത്തിയ ദിലീപന് വനദേവതമാർ നൽകിയ സ്വീകരണമായിരുന്നു മുൻ ശ്ലോകത്തിൽ കാളിദാസൻ വർണ്ണിച്ചത്. വള്ളിക്കുടിലിരുന്ന് അവർ സ്തുതിഗീതങ്ങൾ മുഴക്കി.

പവനൻ കാറ്റ് തം സിഷേവേ രാജാവിനെ സേവിച്ചു. കുളിർമയുള്ള ഇളങ്കാറ്റ് ഗിരിനിർച്ഛരാണാം തുഷാരൈഹി പൃക്തഃ കുന്നിൽ നിന്ന് താഴേക്കൊഴുകുന്ന കൊച്ചരുവികളാണ് ഗിരിനിർച്ഛരങ്ങൾ. ഈ അരുവികളിലെ ജലകണമാണ് തുഷാരം.

0: ആരം കുളിർപ്പിച്ച കാറ്റ്. സമതലത്തിലൊഴുകുന്ന നദിയിലെ ജലഗണങ്ങൾ കാറ്റിനെ ഇങ്ങനെ നനയ്ക്കില്ല. അതുകൊണ്ടാണ് ഗിരിയിൽ നിന്ന് താഴേക്കൊഴുകുന്ന നിർജ്ജരങ്ങൾ എന്നെടുത്തു പറഞ്ഞത്. അരുവികളെ തഴുകി വരുന്ന തണുത്ത കാറ്റ്. മന്ദമാരുതിന് മറ്റൊരു വിശേഷണം, അനോഗഹാകമ്പിത പുഷ്പഗന്ധി. അനോഗഹങ്ങൾ വൃക്ഷങ്ങൾ, വൃക്ഷങ്ങളിലെ പൂക്കളെ തെല്ലൊന്ന് ഇളക്കി വരുന്ന കാറ്റ്. ചെറുതായി മാത്രമേ പുഷ്പങ്ങളെ ഇളക്കാവൂ, കൂടുതലായാൽ പൂക്കൾ പൊഴിഞ്ഞുപോകും. തെല്ലിളകുമ്പോൾ പുഷ്പങ്ങളുടെ സുഗന്ധം കാറ്റിൽ കലരുന്നു. ഈശത് കമ്പിത പുഷ്പഗന്ധവാൻ. ഇങ്ങനെ കുളിർമയുള്ള സുഗന്ധമുള്ള മന്ദമാരുതൻ രാജാവിനെ എതിരേറ്റു. ശീത മന്ദ സുരഭി പവന തം സിഷേവേ. രാജാവിന് മൂന്ന് വിശേഷണങ്ങൾ, അനാഥപത്രം, ആദവക്ലാന്തം, ആചാരഭൂതം. രാജാവിന് അകമ്പടിയായി വെൺകൊറ്റക്കൊട എപ്പോഴും ഉണ്ടാകാറുണ്ട്. ആദപത്രം ഇവിടെയില്ല. അനാഥപത്രം, ആദപാദ് ത്രായതേ എന്നാണ് ആദപത്രത്തിൻ്റെ വ്യുത്പത്തി. വെയിലിൽ നിന്ന് രക്ഷിക്കുന്നത്, വെയിലിനെ തടുക്കുന്നത്. അതില്ലാതായപ്പോൾ രാജാവ് ആദപക്ലാന്തനായി, വെയിലേറ്റ് വാടിപ്പോയി. അനാഥപത്രനായതുകൊണ്ട് ആദപക്ലാന്തൻ. ദിലീപൻ്റെ മഹത്വം ഇതിലല്ല. ആചാരഭൂതം, ഭൂതം ശുദ്ധം. ആചാരം കൊണ്ട്, വ്രതചര്യ കൊണ്ട് പാവനനായവനെ പവനൻ സേവിച്ചു. വെയിലിൽ വാടിയവന് തണുപ്പും സുഗന്ധവും അനുഗ്രഹമാണ്. അതറിഞ്ഞ് ഉചിതജ്ഞനായ അനുചരനെപ്പോലെ മന്ദമരുതൻ രാജാവിൻ്റെ ക്ഷീണം അകറ്റി. വെയിലിൽ തളർന്ന രാജാവിനെ കുളിർമയുള്ള കാറ്റ് സ്വീകരിച്ച് ക്ഷീണമകറ്റി. കാറ്റേറ്റിയ പുഷ്പസുഗന്ധം ആഹ്ലാദകരമായിരുന്നു. ഗൃഹത്തിലെത്തുന്ന അതിഥിയെ പൂക്കൾ നൽകി ശീതോപചാരങ്ങളാൽ സ്വാഗതം ചെയ്യുന്നത് പോലെയാണ് വനത്തിലെത്തിയ രാജാവിനെ മന്ദമാരുതൻ സ്വീകരിച്ചത്. ഇത്തരം ഉപചാരം അതിഥി അർഹിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ആചാരഭൂതം എന്ന വിശേഷണം.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ ജൈവകൃഷിയിൽ മണ്ണിൻ്റെ ആരോഗ്യ പരിപാലനം NJ ബാലചന്ദ്രദാസ് സംസാരിക്കുന്നു. 8 മണിക്ക് പുതുപാടൽകൾ, ഏറ്റവും പുതിയ തമിഴ് ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. 9:30 പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 10 മണിക്ക് രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ ഡൽഹി റിലേ, NR പ്രശാന്ത് അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി.

0: സമയം 6 മണി കഴിഞ്ഞ് 19:50. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധി ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. ഊനത്രിംശദധികദ്വിസഹസ്രതമവർഷം യാവത് ഭാരതം മാദകദ്രവ്യം മുക്തം വിധാതും ഏകാ ത്രിവാർഷികീ മാർഗദർശിക പ്രസ്തുത. ആഗാമി ത്രിവർഷേഷു ഷത് അന്താരാഷ്ട്രീയ തഥാ അന്താരാജ്യീയ മാദക സഞ്ജാലാനി ഖണ്ഡയിതും കേന്ദ്രീയ ഗൃഹമന്ത്രിണാ അമിതഷാഹേന നിർധാരിതം ലക്ഷ്യം. ഭാരതസ്യ ആർത്ഥിക ശക്തിഃ നീതി ഗതിശീലത ച ദേശം വികസിത ഭാരതസ്യ ലക്ഷ്യം പ്രതി നയതഃ. ഭാരതീയ പ്രതിഷ്ഠാനാനി ജാഗതിക സ്തരേ നേതൃത്വം കുര്യുഃ ഇതി പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ഓജസ്വയുതം ആഹ്വാനം. സംയുക്തരാഷ്ട്ര സംസദി സമാന ക്ഷേത്രഫല മാനചിത്ര പ്രസ്താവസ്യ ഭാരതേന കൃതം സമർത്ഥനം. സംപ്രഭുത പ്രാദേശിക അഖണ്ഡതയോഃ അക്ഷുണ്ണതാം രേഖാങ്കയത് ഭാരതേന പ്രോക്തം യത് ജമ്മുകശ്മീര ലഡാഖ സമേത്യ സമസ്ത ക്ഷേത്രസ്യ പ്രദർശനം കേവലം ആധികാരിക മാനചിത്രാനുഗുണം ഏവ സ്വീകാര്യം. മധ്യപ്രദേശസ്യ സാഗർ മണ്ഡലേ സന്ദിഗ്ധ വിഷാക്ത മദ്യപാനേന 10 ജനാഃ മൃത്യു.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ചേട്ടാ, കൊറേ കാലമായല്ലോ കണ്ടിട്ട്.
2: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
1: അത് തന്നെ, നമ്മുടെ 60 രൂപ.
2: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയേ ഉള്ളൂ കയ്യില്.
1: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
2: രണ്ടാമത്തേതോ,
1: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
2: ഇതാ, UPI എന്നെ രക്ഷിച്ചു. ഇഷ്ടാ.
1: എന്നാ ഒരു കാര്യം ചെയ്യേ, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
4: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. GST 2nd generation പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 degrees Celsius അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന്.

0: ഉള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അസമിലെ ഗുവാഹട്ടിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ മാത്രമാകരുത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, സ്വഭാവ രൂപീകരണം എന്നിവ രാജ്യപുരോഗതിക്ക് അനിവാര്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: An institution of higher education, however, must do more than the prepare individuals for careers. It must prepare citizens for democracy and the society. I am therefore pleased to note that the college commitment to community engagement through the National Service Scheme, Red Ribbon Club, environmental initiatives, literacy and health awareness programs, disaster relief activities and other outreach efforts.
0: രാജ്യത്തെ 2029-ഓടെ ലഹരി മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതിനായി 3 വർഷത്തെ കർമ്മരേഖയും അദ്ദേഹം അവതരിപ്പിച്ചു. ഗോവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 1.89 ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലെ പുത്തനത്താണി ചുങ്കത്ത് 5 ഏക്കറിലാണ് ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ പുനരധിവാസ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സമഗ്ര സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ചരക്ക് സേവന നികുതി 2ാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആന്റ് ടാക്സേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിലാണ് സെമിനാർ. മറ്റന്നാൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡുകളിൽ പ്രത്യേക പട്രോളിംഗ് നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി കേന്ദ്രസഹമന്ത്രി പറഞ്ഞു. സ്ഥലത്ത് കൃത്യമായ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നില്ലെന്നും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും തൃശൂർ ആർടിഒയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി. ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാത അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽ നിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലയിലും താപനില ഉയരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: മിന്നൽ പ്രളയത്തിന് പിന്നാലെ ജില്ലയിൽ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനം മൂലം ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത വർദ്ധിക്കുകയാണ്. ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ശുദ്ധജല ക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. തുലാവർഷം എത്തുന്നത് വൈകിയാൽ ജലക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ ചൂട് കൂടുന്നത് നിർജ്ജലീകരണം മാത്രമല്ല പലതരം രോഗങ്ങൾക്കും കാരണമാകും.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ മാസം 10 അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തൊട്ടടുത്ത ദിവസം നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 68ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കായികമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള. കലാമേള എറണാകുളത്തും ഭിന്നശേഷി കലോത്സവം തിരുവനന്തപുരത്തും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൌസ് സർജൻമാർ നടത്തി

0: വന്ന സമരം അവസാനിപ്പിച്ചു. ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടികൾ സ്വീകരിച്ചതായി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: അത്യാഹിത വിഭാഗത്തിൽ 24 മണിക്കൂറും ആവശ്യാനുസരണം മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ ഡോക്ടർമാരെ അറിയിച്ചിട്ടുണ്ട്. എക്സ്റേ, ECG, ഫാർമസി എന്നിവ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച മുതലാണ് ഹൌസ് സർജൻമാർ പണിമുടക്ക് ആരംഭിച്ചത്. വകുപ്പ് മന്ത്രി ഇടപെട്ടാണ് അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് സമരക്കാർക്ക് ഉറപ്പു നൽകിയിരിക്കുന്നത്.
0: ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. ഇതോടെ ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം എന്ന നേട്ടവും സാത്വിക് ചിരാഗ് സഖ്യം സ്വന്തമാക്കി. ക്ഷയരോഗ നിവാരണ രംഗത്ത് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം ജില്ലയിലെ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിതറ, നിലമേൽ, നീണ്ടകര, കുണ്ടറ, പേരയം, പൂതക്കുളം, മയ്യനാട്, ക്ലാപ്പന, ശൂരനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകൾ വിവിധ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കോഴിക്കോട് മരുത്തോങ്കര മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ നേരിടുന്ന അടിസ്ഥാന സൌകര്യ വികസന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി KA തുളസി. വിദ്യാർത്ഥികളുടെ പഠനത്തിന് ആവശ്യമായ കമ്പ്യൂട്ടർ സംവിധാനം ഉടൻ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ UGC നെറ്റ് പുനഃപരീക്ഷ ഈ മാസം 9-ഉം 10-ഉം നടക്കും. 9-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3-ന് ആരംഭിക്കുന്ന 2-ാം ഷിഫ്റ്റിൽ കൊമേഴ്സും 10-ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. UGC നെറ്റ് .NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. GST 2-ാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് കേന്ദ്രസഹമന്ത്രി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അത് ഗാനം ശ്രീദേവി എന്ന ചിത്രത്തിനു വേണ്ടി മാധുരി പാടിയത്, യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ദേവരാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
3: വയനും വേടും
4: എല്ലാ ശ്രോതാക്കൾക്കും വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ചില സാഹചര്യങ്ങൾക്ക് മൗനത്തോളം പോകുന്ന ഒരു ചികിത്സയില്ല. ചിലപ്പോൾ മൗനം തന്നെയാണ് ഏറ്റവും ശക്തമായ പ്രതികരണവും. അത് അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും തെറ്റിദ്ധാരണകളിൽ നിന്നും പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരുന്ന വാക്കുകളിൽ നിന്നും രക്ഷിക്കുന്നു. ഈ ചിന്തയോടെ നമുക്കിന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ജൈവ കൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റു പരിപാടികളും. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: റബ്ബർ തൈകൾ നടാനായി എത്ര വലിപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ആരോഗ്യം എന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമാണോ? അല്ല. ശരീരവും മനസ്സും സാമൂഹിക ജീവിതവും എല്ലാം

0: നല്ല നിലയിലാകുമ്പോഴാണ് ഒരാൾ സമ്പൂർണ്ണ ആരോഗ്യാവസ്ഥയിൽ എത്തുന്നത്. ശരീരത്തിലെ അവയവങ്ങൾ ശരിയായി പ്രവർത്തിക്കുക, ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുക, നല്ല ഉറക്കം, വ്യായാമം, രോഗപ്രതിരോധ ശേഷി എന്നിവ ഉണ്ടായിരിക്കുക തുടങ്ങിയവ ശാരീരിക ആരോഗ്യത്തിന് പ്രധാനമാണ്. മാനസികാരോഗ്യം എന്നത് സമ്മർദ്ദങ്ങളെ നേരിടാനും വികാരങ്ങളെ നിയന്ത്രിക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ സമീപിക്കാനും കഴിയുന്ന അവസ്ഥയാണ്. സാമൂഹിക ആരോഗ്യമാകട്ടെ, കുടുംബത്തോടും സുഹൃത്തുക്കളോടും സമൂഹത്തോടും നല്ല ബന്ധം പുലർത്താനും സമൂഹത്തിൽ ഉത്തരവാദിത്വത്തോടെ ഇടപെടാനും കഴിയുന്ന അവസ്ഥയാണ്. ആരോഗ്യം മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമല്ല ബാധകമാകുന്നത്, എല്ലാ ജീവജാലങ്ങൾക്കും ആരോഗ്യം അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെ വിഷയം മണ്ണിന്റെ ആരോഗ്യമാണല്ലോ. വിളകളുടെ നല്ല വളർച്ചയ്ക്കും ഉയർന്ന ഉൽപാദനത്തിനും ആരോഗ്യമുള്ള മണ്ണ് അനിവാര്യമാണ്. മണ്ണിലെ പോഷകങ്ങൾ, ജൈവ വസ്തുക്കൾ, സൂക്ഷ്മജീവികൾ, വായുസഞ്ചാരം തുടങ്ങിയവ ശരിയായ നിലയിൽ നിലനിർത്തുന്നതിനെയാണ് മണ്ണിന്റെ ആരോഗ്യമെന്ന് ഉദ്ദേശിക്കുന്നത്. മണ്ണിന്റെ ആരോഗ്യം കൃഷിക്ക് എത്ര പ്രാധാന്യമുള്ളതാണ്, ജൈവകൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എങ്ങനെ നിലനിർത്താം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് മുൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറും ഫാം ജേർണലിസ്റ്റ് ഫോറം ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ എൻ ജി ബാലചന്ദ്രനാഥ്. ഡോക്ടർ എൻ ജി ബാലചന്ദ്രനാഥുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: സർ, ഇപ്പം എല്ലാരും ജൈവകൃഷി എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു താല്പര്യം കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇപ്പം മണ്ണ്, നമ്മൾ ഏത് കൃഷിയാണെങ്കിലും മണ്ണൊരുക്കം ഒരു പ്രധാന ഘടകമാണല്ലോ.
2: നമ്മുടെ കൃഷിക്ക് മണ്ണൊരുക്കം എന്ന് പറയുന്നത് പൊതുവെ കൃഷിയെ സംബന്ധിച്ച് ഇപ്പൊ ജൈവകൃഷിയെന്നോ പരമ്പരാഗത കൃഷിയെന്നോ എന്നുള്ള ഒരു വ്യത്യാസമില്ല. തീർച്ചയായിട്ടും കൃഷിക്ക് മണ്ണ് അത്യാവശ്യമാണ്. അപ്പൊ മണ്ണൊരുക്ക് ഏറ്റവും പ്രധാന ഒരു ഘടകമാണ്. അതിൽ ഓരോ ഘട്ടവും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച്. അപ്പം നമ്മുടെ ഒരു കൃഷിക്ക് ഇറങ്ങുമ്പോൾ മണ്ണിനെ നോക്കുമ്പോൾ മണ്ണ് പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പം മണ്ണ് പരിശോധനയ്ക്ക് തന്നെ പല സംവിധാനങ്ങളുണ്ട്. അതിപ്പം സംസ്ഥാന കൃഷി വകുപ്പ് തന്നെ അതിൻ്റെ പരീക്ഷണശാലകളുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മളൊരു കർഷകൻ അല്ലെങ്കിൽ ആരായാലും കൃഷിയെ സ്നേഹിക്കുന്നവരായാലും കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃഷിയിൽ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് വിഭാഗമായിട്ട് തിരിക്കാം. ഒന്ന് വാണിജ്യ കൃഷി. കർഷകരെപ്പോഴും ലാഭം എന്ത് നോക്കുള്ളൂ, വരുമാനം നോക്കിയിട്ട് വലിയ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവരാകാം, കൂടുതൽ സ്ഥലമുള്ളവരവിടെ കൃഷി ചെയ്യുന്നതാകാം. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ ജൈവ കൃഷി എന്നുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമോ എന്നുള്ള കർഷകർക്ക് വലിയ സംശയമാണ്. ജൈവ കൃഷി എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ പറയുമ്പോൾ ജൈവ കൃഷിയിലെ വരുമാനം അധികം പെട്ടെന്ന് കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്നത് മുൻകാലങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ജൈവ കൃഷിക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. സംസ്ഥാന കൃഷി വകുപ്പ് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നൽകുന്നുണ്ട്. മറ്റ് ഏജൻസികളുണ്ട്, അതിനു വേണ്ടിയിട്ട് പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്. അതിനെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നത് കൊണ്ട് മുൻകാലത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് പുരോഗമനം ജൈവ കൃഷിയിൽ വന്നിട്ടുണ്ട്. കൂടുതൽ പേര് ജൈവ കൃഷിയോട് ആകർഷിക്കുന്നുണ്ട്. അപ്പൊ ജൈവ കൃഷിയെ ആകർഷിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ജൈവ കൃഷി പ്രത്യേകിച്ച് വീട്ടു പരിസരങ്ങളിലും വീട്ടുവിളപ്പിലും അതുപോലെ മട്ടുപ്പാവിലും അവിടെ വരുമ്പോഴാണ് നമുക്ക് ജൈവ കൃഷിയുടെ പ്രാധാന്യം വരുന്നത്. തീർച്ചയായിട്ടും അവിടെ ജൈവ കൃഷി തന്നെയാണ് ഉണ്ടാകുക എന്നുള്ളത്. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഫാം ജേർണലിസ്റ്റ് ഫോറം എന്നുള്ളൊരു സംഘടനയുമാണ്. നമ്മുടെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ജൈവ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന അംഗങ്ങൾ 100% മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ അവിടെ ജൈവ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികളും അതിനുള്ള നിർദ്ദേശങ്ങളും സാങ്കേതികമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്.
1: സാർ സൂചിപ്പിച്ച മാതിരി തന്നെ മണ്ണൊരുക്കം അല്ലെങ്കിൽ മണ്ണിനെ നമ്മൾ പരിപാലിക്കുമ്പം സാധാരണയായി പറയാറുള്ളത് മണ്ണിൽ നമ്മൾ ജീവൻ കൊണ്ടുവരണമെന്ന്.
2: ജീവൻ
1: മണ്ണ് ജീവിച്ചിരിക്കുവാണെങ്കിൽ
2: എങ്കിൽ മാത്രം
1: പറ്റത്തോ. ജൈവ കൃഷിയിൽ ഇതൊരു പ്രധാന കാര്യം തന്നെയാണ്.
2: തീർച്ചയായിട്ടും
1: ഇതിനുവേണ്ടി ചാണകവും പിന്നെ നമ്മുടെ കമ്പോസ്റ്റും ഇതെല്ലാം നമ്മൾ
2: അതൊക്കെ കൊടുക്കണം. കാരണം ജൈവ സമ്പത്ത് അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ജൈവ കൃഷിയിൽ. അതാണ് അത് നമ്മുടെ മറ്റേ രാസവളങ്ങളോ രാസകീടനാശിനികളോ ഒന്നുമല്ല അവിടെ ഉപയോഗിക്കുന്നത്. അതെല്ലാം ഒഴിച്ചു മാറ്റിയിട്ടാണ് ജൈവ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ജൈവ കൃഷിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉപാധികൾ നമ്മൾ ചെയ്യണം. ഇപ്പം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ മണ്ണ് ഒരു ഭൂരിഭാഗവും

0: അമ്ലരസമുള്ള മണ്ണാണ്. ഈ അമ്ലരസമുള്ള മണ്ണിൽ ശരിക്കും കൃഷി പ്രായോഗികമല്ല. അതിന് ഉൽപ്പാദനത്തിൽ കുറവുണ്ടാകാം, ചെടികളുടെ വളർച്ചയിൽ ചില വൈകല്യങ്ങൾ ഉണ്ടാകാം. അപ്പോഴും നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന നേരത്തെ പറഞ്ഞതുപോലെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അവിടെ അമ്ലരസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു കർഷകനായാലും കൃഷി തുടങ്ങുന്നവരായാലും അത് തന്നെ ഈ പരിശോധനശാലകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫലത്തിൽ തന്നെ അമ്ലരസം എത്ര തോതുണ്ട്, ഏത് തോതിലുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോഴാണ് അത് നമ്മൾ പരിശോധിച്ച് പുളിരസം മാറ്റുക എന്നുള്ളതാണ് മറ്റൊരു കടമ്പ. അപ്പോൾ അത് മാറ്റിയാൽ മാത്രമേ നമുക്കത്
1: സാധാരണമായിട്ട് നമ്മൾ കുമ്മായം
0: അതിനു വേണ്ടിയിട്ട് കുമ്മായം ഇടുന്നതാണ്. അപ്പം ആ ഒരു ഘട്ടം മണ്ണൊരുക്കുന്നതിൽ ഒരു പ്രഥമ ഒരു ഘട്ടം അവിടെ തീരുകയാണ്. അപ്പം അത് മണ്ണ് പരിശോധിക്കുക, അമ്ലരസം ഉണ്ടെങ്കിൽ അമ്ലരസം പരിഹരിക്കാനായിട്ട് കുമ്മായം എടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ജൈവവളത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പോൾ ജൈവവളം എന്ന് പറയുമ്പോൾ തന്നെ പല രീതിയിലുണ്ട്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഭാഗമായിട്ട് ജൈവവളങ്ങളുണ്ടാകാം, പിന്നെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ആയിട്ട് ജൈവവളങ്ങളുണ്ടാകാം, പിന്നെ സൂക്ഷ്മാണുക്കളുണ്ട്. സൂക്ഷ്മാണുക്കളാണ് ഏറ്റവും പ്രധാനം. അണുക്കൾ വർദ്ധിച്ച് ജൈവസമ്പത്ത് ഉണ്ടാക്കുന്നത് സൂക്ഷ്മാണുക്കളുടെ ഗുണമാണ്. അതുപോലെ തന്നെ വളർച്ചാ ത്വരകങ്ങളുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങൾ വിഭാഗങ്ങളായിട്ടും ജൈവവളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ രീതിയിലുള്ള ജൈവവളങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഇപ്പം അതിലിപ്പം ആദ്യം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആണെങ്കിൽ കാലിവളം, ചാണകം മൃഗങ്ങളുടെ, അതുപോലെ ആടിൻ്റെ കാഷ്ടം അത് ഉപയോഗിക്കാം.
1: കോഴിയുടെ
0: ആണെങ്കിൽ കോഴിയുടെ, അതെല്ലാമാണ് ആ ഒരു വിഭാഗത്തിൽ വരുന്നത്. അതുപോലെ തന്നെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ജൈവവളം ഉണ്ടാക്കാം. അതുപോലെ പച്ചിലവളം, ചീമക്കൊന്ന പോലുള്ള ചെടികൾ നട്ട് വളർത്തി അതിൽ നിന്ന് പച്ചിലവളം ഉപയോഗിക്കാം. പിന്നെ ഡേഞ്ച
1: ഉഴുത് മണ്ണിൽ,
0: അത് ഉഴുന്നുകൊണ്ട് മണിക്കാം. ചണമ്പ്, ഡേഞ്ച അങ്ങനെയുള്ള ചെടികളുണ്ട്, അതെല്ലാം പച്ചിലവള വിഭാഗത്തിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കളുണ്ട്, ഇപ്പം അസറ്റോബാക്ടർ, അസോസ്പൈറിലം, അതുപോലത്തുള്ള സൂക്ഷ്മാണുക്കൾ. പിന്നെ റൈസോബിയം എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗ ചെടികളിൽ വരുന്ന റൈസോബിയം, അത് അന്തരീക്ഷത്തിലെ നൈട്രജൻ മണ്ണിൽ ശേഖരിച്ചിട്ട് അത് ദേഷ്ടം സസ്യങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് റൈസോബിയത്തിൻ്റെ ചുമതല. അപ്പോൾ അതുപോലെ നൈട്രജനെ ആഗിരണം ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുണ്ട്. ഫോസ്ഫറസിന് വേണ്ടിയിട്ടുള്ള അത് വാം എന്ന് പറയുന്നുണ്ട്, വെസിക്കുലാർ അർബസ്കുലാർ മൈക്രോറോസ എന്ന് പറഞ്ഞിട്ട്. അത് വേരുകൾ പുഷ്ടിപ്പെടാനും കൂടുതൽ ഭാവകം സസ്യങ്ങൾക്ക് വലിച്ചെടുക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രക്രിയ അത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മൈക്രോയിസ. അതുപോലെ തന്നെ പൊട്ടാഷ്യനെ സംബന്ധിച്ച് പ്രിട്ടൂറിയ എന്നുള്ള ജീവാണുക്കളുണ്ട്. അപ്പം അങ്ങനെ ജീവാണുക്കളും ഇതിൽ വളരെ പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ്.
1: സാറ് സൂചിപ്പിച്ച മാതിരി ആദ്യം തന്നെ നമ്മുടെ ചാണകമുണ്ട്, അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്തായാലും എല്ലാവർക്കും അറിയാം അത് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ നമ്മളത് ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എത്ര ഫലം കിട്ടണോ അത് കിട്ടത്തില്ല.
0: തീർച്ചയായും അത് ഏത് കാര്യമായാലും അങ്ങനെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒരു ശാസ്ത്രീയത വേണം. ശാസ്ത്രീയത ഉണ്ടെങ്കിൽ മാത്രമേ 100% നമുക്ക് ഫലപ്രാപ്തിയിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പം ചാണകത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ പച്ച ചാണകം ഉപയോഗിക്കുമ്പോൾ അതിൽ ചില അണുക്കളോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഉണക്കി ഉപയോഗിക്കണമെന്നാണ്. ഉണക്കുമ്പോൾ വെയിലത്തിട്ട് ഉണക്കരുതെന്ന് പറയും. ചാണകം സാധാരണ വെയിലത്തിട്ട് ഉണക്കാൻ വേണ്ട, തണലത്തിട്ട് ഉണക്കിയിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം ചാണകത്തിനെ സംബന്ധിച്ച്. പിന്നെ മറ്റൊന്ന്, വെറുതെ ചാണകം ഇടുന്നതിന് പകരം അത് സമ്പുഷ്ടീകരിച്ചിടാം. സമ്പുഷ്ടീകരിക്കുന്ന അത് ഒരു ജീവാണോ ട്രൈക്കോഡെർമ എന്നുള്ളൊരു ഉമിൾ, പിന്നെ വേപ്പം പിണ്ണാക്ക് അതും ചേർന്ന് ചാണകത്തിന് സമ്പുഷ്ടീകരിച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ആ രീതിയിൽ ജൈവവളമായിട്ട് ഉപയോഗിക്കാം.
1: പിന്നെ ഈ പച്ചിലവളം ഇതൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇതിട്ട കൃഷി ചെയ്തിട്ട് അത് തന്നെ ഉഴുത് മണ്ണിലോട്ട് ഇടാൻ സാധിക്കും. സാർ ഡേഞ്ചയുടെ കാര്യമൊക്കെ പറഞ്ഞു.
0: അതെ അതെ അതെ അതെ അതെ, പച്ചിലവളങ്ങൾക്ക് അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. പച്ചിലവളങ്ങൾ ഏറ്റവും പ്രധാനമാണ്, അത് പുതയിടാമുണ്ട്. പിന്നെ തെങ്ങും തോട്ടങ്ങളിൽ ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റും പച്ചിലവളങ്ങൾ. ഡേഞ്ച പോലത്തെ ചണമ്പ് ഇതെല്ലാം കൃഷി വകുപ്പിൽ നിന്ന് അതിൻ്റെ വിത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ഇടവിളയായിട്ട് കൃഷി ചെയ്യാം. ഇടവിളയായിട്ട് കഴിയുമ്പോൾ അത് പൂക്കാറാവുമ്പോൾ തന്നെ അത് ഉഴുത് തെങ്ങിൻ്റെ ചുവട്ടിലും മറ്റേ കൃഷി ഏതായാലും അതിൽ മണ്ണിൽ പുതയിടുന്നത് ഏറ്റവും പ്രയോജനകരമാണ് പച്ചിലവളങ്ങൾ.
1: പിന്നെ ഈ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്.
0: ശരിയാണ്, അതായത് മാലിന്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും കമ്പോസ്റ്റ് നല്ലതാണ്. ഇപ്പം കമ്പോസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പം കോർപ്പറേഷനിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. അതായത് വീട്ടിലെ അവശിഷ്ടങ്ങൾ, അത് അടുക്കളയിൽ നിന്ന് പോകുന്ന ഇതിപ്പം ഭക്ഷ്യസാധനം, ഭക്ഷ്യങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട്, അവശിഷ്ടങ്ങൾ തന്നെ നമുക്ക് കമ്പോസ്റ്റ് ആക്കാൻ പറ്റും ഏറ്റവും പ്രയോജനകരം. അത് ഈ മാലിന്യം എന്നുള്ള ഒരു ഇത് വരുമ്പോൾ മാലിന്യം മുക്തമാക്കാനായിട്ട് നമ്മൾ പലരും വീട്ടിലുള്ള വേസ്റ്റെല്ലാം എടുത്തെറിയുകയാണ് ചെയ്യുന്നത്. പല മാധ്യമങ്ങളും നമ്മൾ കാണാറുണ്ട് കവറിലിട്ടിട്ട് അത് റോഡ് സൈഡിലൊക്കെ

0: തിരയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പരിധി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, കാരണം പല സ്ഥലങ്ങളിലും ക്യാമറ വെച്ചിട്ടുള്ളത് കൊണ്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാലിന്യങ്ങൾ പുറന്തള്ളാതെ നമുക്ക് വീട്ടിൽ തന്നെ അത് പ്രയോഗിക്കാനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം നഗരപരിധിയിൽ ബക്കറ്റ് കമ്പോസ്റ്റ്, അത് തീർച്ചയായിട്ടും വളരെ പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഞാൻ സ്വന്തമായിട്ട് പരീക്ഷിച്ചതുമാണ്. ടെറസിലെ ചെറിയ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഈ അവശിഷ്ടങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് പച്ചക്കറികളുടെ കൃഷി ചെയ്യുന്നത്. അപ്പം ഇത് എല്ലാ വീടുകളിലും നമുക്ക് പ്രയോജനപ്പെടുത്തുകയാണെങ്കിലും ആ പരിസരം മാലിന്യമുക്തമാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കമ്പോസ്റ്റും കിട്ടുന്നു എന്നുള്ളതാണ്. കൃഷിക്കുള്ള കമ്പോസ്റ്റും നമുക്ക് കിട്ടും.
1: പിന്നെ മണ്ണിര കമ്പോസ്റ്റ് എന്തായാലും ഏറ്റവും നല്ലൊരു
0: ഉണ്ട് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടോ? മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് അതിനും സംവിധാനങ്ങളുണ്ട്. അത് കൃഷി വകുപ്പായാലും മറ്റ് ഏജൻസികളും അതിന് സഹായം ചെയ്യുന്നുണ്ട് മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടിയിട്ട്. മണ്ണിര കമ്പോസ്റ്റിന് പുറമേ തന്നെ അതിൽ നിന്ന് വെർമി വാഷ് എന്നുള്ള ഒരു ഇതുണ്ട്. അത് കൂടുതൽ പോഷകമൂല്യം ഉള്ളതാണ്. അതിനെ നിന്നും വരുന്ന തെളിനീര്, കമ്പോസ്റ്റിൽ നിന്നും വരുന്ന തെളിനീര് വെർമി വാഷായിട്ട് അതും ഉപയോഗിക്കാം നമുക്ക്. പിന്നെ ബയോഗ്യാസ്, ബയോഗ്യാസിന്റെ സ്ലറി ചാണകത്തിനേക്കാളും കൂടുതൽ പോഷക ഗുണമാണ് ഈ ബയോഗ്യാസ് സ്ലറി.
1: ഇവൻ നമ്മുടെ കരിയില് അത് നമ്മൾ കത്തിച്ച് കളയുന്നു, അത് കമ്പോസ്റ്റ് ആക്കിയാൽ എത്രയോ ഗുണം അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്.
0: തീർച്ചയായിട്ടും അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പലരും കരിയില കരിച്ചു കളയുന്നുണ്ട്, അതൊരിക്കലും പാടില്ല. കരിയില പൊടിഞ്ഞു കിട്ടുന്നത് ഏറ്റവും നല്ല വളമാണ്. അത് വളത്തിന് പുറമേ തന്നെ നമ്മൾ മണ്ണ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ അതിനോടൊപ്പം ചേർക്കാൻ ഒരു ഭാഗം കരിയില പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഗുണപ്രദമാണ്. കൂടുതൽ വായുസഞ്ചാരം കിട്ടാനും കൂടുതൽ വെള്ളം ആഗിരണം ചെയ്ത് നിർത്താനും എല്ലാം സഹായിക്കും.
1: പിന്നെ ഇപ്പം സാധാരണ എല്ലാ കർഷകരും അല്ലെങ്കിൽ നമ്മൾ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുമ്പോൾ ഈ ഫിഷ് അമീനോ എഗ് അമീനോ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ മണ്ണിലിട്ടാൽ തന്നെ മണ്ണിന്റെ ഒരു ബയോഡൈവേഴ്സിറ്റി അത് കൂടിക്കൊണ്ടിരിക്കും.
0: തീർച്ചയായിട്ടും ജൈവസമ്പത്ത് കൂടുന്നതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞ വളർച്ചാ ത്വരകമെന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇതിൽ വരുന്നത്. അതാണ് അവിടെയാണ് ഈ പഞ്ചഗവ്യം, ഫിഷ് അമിനോ, എഗ് അമിനോ അതെല്ലാം വരുന്നത്. ഈ ഫിഷ് അമിനോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ ഒരു ഇതാണ്, പ്രത്യേകിച്ച് പച്ചക്കറികൾക്ക്. പച്ചക്കറികൾക്ക് പൂക്കാനും കായ്ക്കാനും ഉള്ള ഉത്തമമായ ഒരു വളർച്ചാ ത്വരകമാണ് ഫിഷ് അമിനോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഗ് അമിനോ, പഞ്ചഗവ്യം, അങ്ങനെ ഒത്തിരി വളർച്ചാ ത്വരകങ്ങളും ഈ ജൈവ കൃഷിയിൽ നമ്മുടെ വളപ്രയോഗ പരിപാലനത്തിന് അതിനെ പ്രയോജനപ്പെടുത്താം.
1: നമ്മുടെ നാടൻ പശുവിന്റെ ഗോമൂത്രം തന്നെ യൂസ് ചെയ്ത്
0: അതെ, ഈ വളർച്ചാ തുരകത്തിലെ ഒരു ഘടകം ഗോമൂത്രമാണ്. പഞ്ചഗവ്യം എന്ന് പറയുന്ന പ്രധാന ഇത് ഗോമൂത്രമാണ്. പിന്നെ ബീജാമൃതം, ജീവാമൃതം, അതിൻ്റെ ഒരു ഘടകം ഗോമൂത്രമാണ്. അപ്പോൾ ഗോമൂത്രം എന്ന് പറയുന്നത് നമുക്കത് വളർച്ചാ തുരകമായിട്ട് ഉപയോഗിക്കാം, ഒരു കീടനാശിനിയായിട്ടും ഉപയോഗിക്കാം. അത് വളരെ ഡൈല്യൂട്ട് ചെയ്ത് വേണം അത് ചെയ്യാൻ. 8-ഓ 10-ഓ മടങ്ങ് വെള്ളം ചേർത്ത് വേണം ഗോമൂത്രമൊക്കെ ഉപയോഗിക്കാനായിട്ട്. നേരിട്ട് ഉപയോഗിച്ചാൽ കരിഞ്ഞു പോകും, അത്രയ്ക്ക് വീര്യമുള്ളതാണത്.
1: അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സാർ, നമ്മൾ നമ്മുടെ മണ്ണിലോട്ട് എത്ര ജൈവ സമ്പത്ത് ചേർക്കുന്നു, അതിന്റെ ഒരു ബയോഡൈവേഴ്സിറ്റി അത്രയും കൂടുന്നു, മണ്ണിൽ ജീവൻ അത്രയധികം വരുന്നു, അത് അത്രയും ഫലഭൂഷ്ഠതയായിട്ട് മാറുന്നു.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ നമ്മുടെ ജൈവകൃഷിയുടെ ഒരു ഏറ്റവും പ്രധാന ഒരു പ്രിൻസിപ്പിൾ ഇത് തന്നെ.
0: അതാണ് ജൈവകൃഷിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ജീവൻ നിലനിർത്തുക എന്നാണ്. അവിടെ ജീവാംശം, അതായത് സൂക്ഷ്മാണുക്കളുടെ വർധനവാണ് അവിടെ വരുന്നത്. അതുമൂലം മണ്ണിന് കൂടുതൽ ജൈവ സമ്പത്ത് ഉണ്ടാക്കുകയാണ് ജൈവകൃഷി. അതിപ്പോഴും പരമ്പരാഗത കൃഷി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം മണ്ണ് സമ്പുഷ്ടീകരിക്കുക എന്നാണ്, ജൈവസമ്പത്ത് വർദ്ധിപ്പിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.
1: സർ, ആദ്യം സൂചിപ്പിച്ചായിരുന്നു ഫാം ജേർണലിസ്റ്റ് അസോസിയേഷൻ നിങ്ങൾ ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, നിരവധി കർഷകർ നിങ്ങളുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു റെസ്പോൺസ് പബ്ലിക്കിൽ നിന്നും കർഷകരിൽ നിന്നും അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ?
0: ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാം ജേർണലിസ്റ്റ് ഫോറം രൂപീകരിച്ചിട്ട് തന്നെ 10-15 വർഷമായിട്ടുണ്ട്. ഇന്ന് വരെയും നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അതിൽ മുൻഗണന നൽകുന്ന ജൈവകൃഷിക്ക് വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ് നമ്മുടെ പൊതുജനങ്ങളിൽ നിന്നും കർഷകരിൽ നിന്നും കിട്ടുന്നത്. കാരണം അതുപോലെ തന്നെ യുവതലമുറയ്ക്ക് വേണ്ടിയിട്ടും അതിനോടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് അവധികാല കാർഷിക ക്യാമ്പ് നടത്തുന്നത്, അതിൽ ഈ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം കൊടുക്കുക, ആ രീതിയിലും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവരെ അംഗങ്ങളാക്കിക്കൊണ്ടുള്ള ഒരു ജൈവ വിപണി പോലും നമ്മളെ എല്ലാ ശനിയാഴ്ചയും തേക്കാട് പ്രവർത്തിക്കുന്ന കേരള ഗാന്ധി സ്മാരക നിധിയിൽ നമ്മുടെ സ്വദേശി കർഷക വിപണി എന്നുള്ളത് അതവിടെ പ്രവർത്തനം തുടങ്ങുന്നുണ്ട്. അതെല്ലാ ശനിയാഴ്ചയും ഉണ്ട്, രാവിലെ 9:30 മുതൽ.
1: റെസ്പോൺസ് എങ്ങനെ?
0: അതിന് വളരെ വലിയ റെസ്പോൺസാണ്. കാരണം അവിടെ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളെന്ന് പറഞ്ഞത് നമുക്ക് ജൈവമായിട്ട് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവരാണ്. അവിടെ വരുന്നത് 1 മണിക്കൂറിനകം തന്നെ അവിടെ ആ വിൽപ്പന നടക്കുന്നു എന്നുള്ളതാണ്.
1: ഇപ്പോഴത്തെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ വിലയും ആൾക്കാർ നോക്കുന്നില്ല, ഓർഗാനിക് ആണ് ജൈവമാണെന്ന്
0: പറഞ്ഞാൽ. അതെ, ജൈവം എന്ന് പറയുമ്പോൾ വില നോക്കാറില്ല അവരത്, അതിന് അവിടെ പറയുന്ന വിലയ്ക്ക് തന്നെ അവർ വാങ്ങുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും

0: ഗുണകരമായ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു എന്നുള്ളത് അവരുടെ വിശ്വാസമാണ്. നമ്മളും ആ രീതിയിലാണ് അത് ഇടപെടുന്നത് എന്നാണ്.
1: ബാലചന്ദ്രൻ സർ, താങ്കളുടെ ഒപ്പം ഇത്രയും നല്ലൊരു ചർച്ച ചെയ്യാൻ സാധിച്ച് താങ്കൾ പരിപാടിയിലേക്ക് വന്ന് വളരെ നന്ദി.
0: നന്ദി.
2: ജൈവകൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് കേട്ടല്ലോ. കൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യം എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. മുൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറും ഫാം ജേർണലിസ്റ്റ് ഫോറം ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ എൻ ജി ബാലചന്ദ്രനാഥുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ. കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: നെല്ലിലെ ഓലചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോണിക്കം കാർഡും ഉപയോഗിക്കുക. ഒരു ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷണങ്ങളാക്കി മുറിച്ച് ഞാറ് പറിച്ച് നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാർഡുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി കൊളാൻട്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടബ് ഹൈഡ്രോക്ലോറൈഡ് 50% SP 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ഈ മാസം കുരുമുളകിന് 2ാം ഗഡു വളം ചേർക്കാം. പൊതുശുപാർശ അനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 3/1, 2 വർഷം പ്രായമായതിന് 3/2 വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കുടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം വിതറി മുപ്പലി കൊണ്ട് കുത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിയന്ത്രിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടിയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ട്രൈക്കോഡെർമ കൾച്ചർ ചുവട്ടിൽ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ടം, പൊള്ളുരോഗം എന്നിവ നിയന്ത്രിക്കാൻ സാധിക്കും. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 450, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 195, 450, 300 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ 2 ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ബാവിസ്റ്റിൻ എന്ന കുമിൾ നാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് ഇലയുടെ രണ്ടു

0: വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കുക. 1% വീര്യമുള്ള മിനറൽ ഓയിൽ തളിക്കുന്നതും ഫലപ്രദമാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, റബ്ബർ തൈകൾ നടാനായി എത്ര വലിപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ഉത്തരം, മണ്ണാഴം കുറഞ്ഞതും വളരെ ഉറച്ചു കിടക്കുന്നതുമായ സ്ഥലങ്ങളിൽ 75 സെന്റിമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴികളാണ് എടുക്കേണ്ടത്. എന്നാൽ 1 മീറ്ററോ അതിലേറെയോ മണ്ണാഴമുള്ള സ്ഥലങ്ങളിൽ കൂടത്തൈകൾ ഇറക്കി വെക്കാൻ മാത്രം വലിപ്പമുള്ള ചെറിയ കുഴികളെടുത്ത് തൈകൾ നട്ടാൽ മതി.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
3: വയലും വീടും സമാപിക്കുന്നു.

സംസ്ഥാനത്തെ മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കി സ്വീകരിച്ചിട്ടുള്ള OBC വിഭാഗത്തിൽപ്പെട്ട പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 20 വരെ ദീർഘിപ്പിച്ചു. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 2,50,000 രൂപയിൽ കവിയരുത്. 60 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. www.bwin.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം www.bwin.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484298313. സംസ്ഥാനത്ത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ബാർബർ ഷോപ്പ്, യൂണിസെക്സ് സലൂൺ തുടങ്ങിയ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിലിടം ആധുനികവൽക്കരിക്കുന്നതിന് ധനസഹായം നൽകുന്ന ബാർബർ ഷോപ്പ് നവീകരണത്തിനുള്ള ധനസഹായം എന്ന പദ്ധതിക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 20 വരെ ദീർഘിപ്പിച്ചു. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 2,50,000 രൂപയിൽ കവിയരുത്. 60 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കുറഞ്ഞത് 5 വർഷം വരെ പ്രവൃത്തി പരിചയമുള്ള ർക്കും നിലവിൽ ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മുൻഗണന നൽകും. www.bwin.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം www.bwin.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ മേഖലാ ഓഫീസുമായി ബന്ധപ്പെടുക.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ഹൈറേഞ്ച് വൃത്താന്തം തുടരുന്നു. നീതിന്യായ രംഗത്ത് പിന്നോക്ക വിഭാഗങ്ങളുടെ മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന അഭിഭാഷക ധനസഹായ പദ്ധതിക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 20 വരെ ദീർഘിപ്പിച്ചു. അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം 100,000 രൂപയിൽ കവിയരുത്. അപേക്ഷകർ കേരള ബാർ കൌൺസിൽ 2024 ജൂലൈ 1-നും 2026 ജൂലൈ 31-നും ഇടയിൽ എൻറോൾ ചെയ്ത് സംസ്ഥാനത്തിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കണം. www.bwin.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇത് സംബന്ധിച്ച വിജ്ഞാപനം സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യ പുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ പിന്തുണച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം. 2 പേരുടെ നില ഗുരുതരം. രക്ഷാപ്രവർത്തനം ഊർജിതം. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി രൂക്ഷമാകുന്നു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. വാർത്തകൾ വിശദമായി. രാജ്യ പുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ തൊഴിലിനായി മാത്രം സജ്ജരാക്കാതെ സമൂഹത്തിന് ഉപകാരപ്രദമായ ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി വളർത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുവാഹട്ടിയിലെ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: When you give the right education to the woman, they know how to stand on their own legs. That is the real woman empowerment, and that is what is happening here. Historical transformation in the lifting of women's right is coming up in the country.
0: 2047-ഓടെ വികസിത ഭാരതം കൈവരിക്കുകയെന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ വടക്കുകിഴക്കൻ മേഖല ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും സമഗ്ര വികസനം അത്യാവശ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.

0: തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കർമ്മരേഖ തയ്യാറാക്കിയതെന്ന് അമിത്ഷാ ഗോവയിലെ പനജിയിൽ പറഞ്ഞു. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന് 100,000 നശാമുക്ത മിത്രങ്ങളെ സജ്ജമാക്കുമെന്നും ലഹരി വിമുക്ത കേന്ദ്രങ്ങളുടെ എണ്ണം 1,751 ഉയർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: ജൂലൈ 2026 ജൂലൈ തക്ക एक 3 साल का रोड मैप हमने बनाया है. इसमें हमारे सभी प्रकार के लक्ष्यों को टाइम बाउंड बनाकर हम सार्वजनिक करने जा रहे हैं और ये सबसे बड़ी राष्ट्रीय लड़ाई के रूप में हम इसको आगे लेने का प्रयास कर रहे हैं.
0: ലോകത്തെ ഭൂഖണ്ഡങ്ങളുടെ യഥാർത്ഥ വിസ്തൃതി കൂടുതൽ വ്യക്തതയോടെയും ആനുപാതികമായും അടയാളപ്പെടുത്തുന്ന പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡം അടക്കമുള്ള വിവിധ പ്രദേശങ്ങളുടെ യഥാർത്ഥ വിസ്തൃതി വ്യക്തമാക്കുന്ന കറക്റ്റ് ദ മാപ്പ് പ്രമേയത്തിന് അനുകൂലമായാണ് ഇന്ത്യ വോട്ട് ചെയ്തതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. എന്നാൽ ജമ്മുകാശ്മീരും ലഡാക്കും ഉൾപ്പെടുന്ന ഇന്ത്യയുടെ പരമാധികാര പ്രദേശങ്ങൾ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭൂപടത്തിന് അനുസൃതമായി മാത്രമേ ചിത്രീകരിക്കാവൂ എന്നും ശ്രീ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 5 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 1 മരണം, 2 പേരുടെ നില ഗുരുതരം, 6 പേരെ രക്ഷപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളോടും നിർദ്ദേശിച്ചു. സ്ഥലത്ത് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി 18 അഗ്നിരക്ഷാ യൂണിറ്റുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത പറഞ്ഞു. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർലാൽ. സ്വച്ഛതാ ഹി സേവ പ്രചാരണത്തിന്റെ 9ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മണിപ്പൂരിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധന. സംസ്ഥാനത്തെ ആകെയുള്ള 19,60,620 വോട്ടർമാരിൽ 10 ലക്ഷത്തിൽ പരം പേർ സ്ത്രീകളാണ്. മണിപ്പൂരിലെ സ്ത്രീ പുരുഷ അനുപാതം 1056 ഉയർന്നതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺകുമാർ സിൻഹ അറിയിച്ചു. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2026 ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
3: സുരക്ഷാ ഒരുക്കങ്ങളുടെ ഭാഗമായി ഡൽഹി പോലീസ് ഇന്ന് രാവിലെ ദേശീയ തലസ്ഥാനത്ത് മോട്ടോർ കാർക്കഡ് റിഹേഴ്സലുകൾ നടത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. റിഹേഴ്സലുകൾ കണക്കിലെടുത്ത് നഗരത്തിലെ 22 സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ബ്രിക്സ് അംഗ പങ്കാളി രാജ്യങ്ങളിലെ നേതാക്കളെയും ഔട്ട്റീച്ച് രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരെയും ഒരുമിച്ച് കൊണ്ടുവരും. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടിയും സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളായി. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ബീഹാർ, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ, വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ വരെ സമാനമായ കാലാവസ്ഥയായിരിക്കും. ജമ്മുകാശ്മീർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. ഇതോടെ ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം എന്ന നേട്ടവും സാത്വിക് ചിരാഗ് സഖ്യം സ്വന്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലും പരിസര പ്രദേശങ്ങളിലും US ഇറാൻ സംഘർഷം വീണ്ടും രൂക്ഷമായി. കപ്പലുകൾക്ക് നേരെ ഇരുപക്ഷവും ആക്രമണം നടത്തി. ഇന്നലെ 3 ഇറാനിയൻ എണ്ണ ടാങ്കറുകൾ തടഞ്ഞതായി US സെൻട്രൽ കോം അറിയിച്ചു. അതിനിടെ ഹോർമൂസ് കടലിടുക്കിന്റെ സംരക്ഷിത പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച US കപ്പൽ തങ്ങളുടെ നാവികസേന ആക്രമിച്ചതായി ഇറാനും അവകാശപ്പെട്ടു. സംഘർഷത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ

0: എണ്ണവില കുതിച്ചുയർന്നു. ചരക്ക് സേവന നികുതി രണ്ടാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസസ് റിസർച്ചിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിലാണ് സെമിനാർ നടക്കുന്നത്. മറ്റന്നാൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡുകളിൽ പ്രത്യേക പട്രോളിംഗ് നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ദേശീയപാതാ അതോറിറ്റിയുമായും ചർച്ച നടത്തി. സ്ഥലത്ത് കൃത്യമായ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നില്ലെന്നും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി, പാലക്കാട് പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും രണ്ടാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാതാ അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യ പുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ പിന്തുണച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 1 മരണം, 2 പേരുടെ നില ഗുരുതരം, രക്ഷാപ്രവർത്തനം ഊർജിതം. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി രൂക്ഷമാകുന്നു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി വീക്ക്ലി റൗണ്ടപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: ഓണവിപണിയിൽ സർക്കാർ സജീവമായി ഇടപെട്ടു. മന്ത്രി അനൂപ് ജേക്കബ്. ഓണം ടൂറിസം വാരാഘോഷം ഇടുക്കിയിൽ സമാപിച്ചു. വിപണിയിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് ഓണാഘോഷത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ടൂറിസം വാരാഘോഷമായ ഓണോത്സവ 2026 സമാപന സമ്മേളനം ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് നൽകുക എന്നത് സർക്കാരിന്റെ നയവും നിലപാടുമാണ്. അതാണ് ഇത്തവണത്തെ ഓണവിപണിയിൽ നടപ്പിലാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് ഏത് ബിവറേജിലാണ് കൂടുതൽ കച്ചവടം നടന്നത് എന്ന കൗതുക വാർത്തയ്ക്കപ്പുറം ഏത് സപ്ലൈകോയിലാണ് കൂടുതൽ കച്ചവടം നടന്നത് എന്ന ഗൌരവമായ അന്വേഷണമാണ് ഇത്തവണ ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു.
2: ഓരോ തിരുവോണവും ഒരു പുതിയ അനുഭവമായിരിക്കണം. മനുഷ്യനെ സംബന്ധിച്ച് ഒരു പുതിയ തിരിച്ചറിവിന്റെ, ചേർത്ത് നിർത്തലിന്റെ, സഹവർത്തിത്വത്തിന്റെ ഒരു നവ്യ അനുഭവം തന്നെയായിരിക്കണം ഓരോ തിരുവോണവും എന്നത് സൂചിപ്പിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഓണത്തിന്റെ സന്ദേശത്തെ കൂടുതൽ ഉറച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. മലയാളി എവിടെയുണ്ടോ അവിടെ ഓണം ആഘോഷിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ ലോകത്തെമ്പാടും മലയാളികളുണ്ട്. അതുകൊണ്ട് ഓണം ലോകത്തെമ്പാടും ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ് എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഓണത്തിന്റെ ചെറുതും വലുതുമായ കൂട്ടായ്മകളാണ് എന്റെ മനോഹാരിത.

0: തെയ്യം പരിപാടിയെ ബന്ധപ്പെട്ട് ഒരുപാട് പേർ കടന്നു വരാൻ കഴിഞ്ഞു. വിവിധ കലാപരിപാടികൾ നടന്നു. ഇനിയിപ്പിന് ശേഷം ഒരു ഗാനമേളയുണ്ട് എന്ന് പറയുന്നുണ്ട്, പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ വിവിധ തരത്തിലുള്ള കലാപരിപാടികളൊക്കെ ആസ്വാദനത്തിന് പുതിയ മേഖലകൾ ഇന്ന് നൽകുകയാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ച് എല്ലാ തലത്തിലും ഓണത്തിന്റെ പരിപാടികൾ ഏകീകരിക്കാൻ കഴിഞ്ഞു. വിവിധ വകുപ്പ് തലങ്ങളിലൊക്കെയായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്, കൺസ്യൂമർ ഫെഡ്, കൃഷിവകുപ്പ്, ഇവിടെല്ലാം ഓണവിപണിയിൽ സജീവമായ ഇടപെടൽ ഇത്തവണ നടത്തി എന്നത് ഏറെ അഭിമാനത്തോടെ ഞാൻ ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുകയാണ്. ഭക്ഷ്യവകുപ്പിന്റെ ആഭ്യന്തരത്തിൽ മാവേലി സ്റ്റോറുകളും സപ്ലൈകോ കേന്ദ്രീകരിച്ച് ഏറ്റവും കൃത്യമായ നിലയിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിലിടയിൽ വളരെ കൃത്യമായ വിപണി ഇടപെടൽ നടത്തിയ ഒരു കാലഘട്ടമാണ് 2026 ഓണം. അതിൽ ഒരു കാര്യം മന്ത്രി എന്ന നിലയിൽ സന്തോഷത്തോടെ അല്ലെങ്കിൽ പലപ്പോഴും അഭിമാനത്തോടെ കാണാൻ കഴിഞ്ഞത്, സാധാരണ എല്ലാ ഓണം കഴിയുമ്പോഴും ഏത് ബിവറേജിലാണ് കച്ചവടം കൂടിയത് എന്നാണ് പലപ്പോഴും പത്രവാർത്ത. അത് ചാലക്കുടി ബിവറേജാണോ കരുനാഗപ്പള്ളി ബിവറേജാണോ, ഇവിടെ ബിവറേജ് ഉണ്ടോ എനിക്കറിയില്ല. അപ്പം ഏത് ബിവറേജിലാണ് കച്ചവടം കൂടിയത് എന്നാണ് പലപ്പോഴും വാർത്ത. പക്ഷെ ഇത്തവണ ഏത് സപ്ലൈകോയിലാണ് വിൽപ്പന കൂടിയത് എന്ന വാർത്ത കൊണ്ടുവരുവാൻ കഴിഞ്ഞു എന്നത് അത് ചെറിയൊരു കാര്യമല്ല.
1: റോയി കെ പൌലോസ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുംചേരി, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ്, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളം മോഹൻദാസ്, മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MD അർജുനൻ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലിൻ വിൽസൺ, ADM മിനി കെ ജോൺ, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികൾ, സംഘാടക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നൂതന അന്വേഷണ രീതികളിലൂടെ ലഹരി ശൃംഖലയുടെ വേറെറുക്കും, മന്ത്രി രമേശ് ചെന്നിത്തല. പുതിയ കാലത്ത് നൂതന അന്വേഷണ രീതികളിലൂടെ ലഹരി ശൃംഖലയുടെ വേറെറുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്, തൂഫാൻ ജാഗരൻ, ലഹരി വിരുദ്ധ പരിപാടിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. രാസലഹരിയാണ് ഇന്ന് ലോകം ഭരിക്കുന്നത്. ഇവയുടെ വിതരണക്കാർക്ക് കുട്ടികളുടെ ഭാഷ അറിയാം, അവരുടെ സൗഹൃദ വലയങ്ങളും താൽപര്യങ്ങളും അറിയാം, പുതിയ സാങ്കേതികവിദ്യയും ലഹരി വിതരണക്കാർക്കറിയാം. അതിനാൽ പോലീസിന്റെ അന്വേഷണ രീതികളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി ശൃംഖലയുടെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള സമഗ്രമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പോലീസ് ഡോഗ് സ്ക്വാഡിന് ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിനുള്ള പ്രത്യേക പരിശീലനം നൽകി വരികയാണ്. ലഹരി വ്യാപനത്തിന്റെ നൂതന വഴികൾ തടയാൻ പോലീസ് പുതിയ സംവിധാനം ആവിഷ്കരിച്ചു വരികയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരി വിരുദ്ധ പോരാട്ടമായി ഓപ്പറേഷൻ തൂഫാൻ മാറി. ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമോ നിയമപ്രശ്നമോ അല്ല, സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം കേരള പോലീസിന് മാത്രമല്ലെന്നും ഓരോ കുടുംബവും വ്യക്തിയും ഈ പോരാട്ടത്തിൽ പങ്കാളികളാകണമെന്നും മന്ത്രി പറഞ്ഞു. തൂഫാന്റെ മറ്റൊരു മുഖമായ തൂഫാൻ ജാഗരണാണ് ഇപ്പോൾ നടക്കുന്നത്. ലഹരി ഉണ്ടാക്കുന്ന ദുസ്സഹമായ സാമൂഹ്യ പ്രശ്നങ്ങളെ ഓരോ വ്യക്തിയുടെയും മനസ്സിലേക്ക് എത്തിക്കുക വഴി അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുകയാണ് തൂഫാൻ ജാഗരണിന്റെ ലക്ഷ്യം. കുടുംബങ്ങളിലും കോളേജുകളിലും സ്കൂളുകളിലും കൃത്യമായ ജാഗ്രത ആവശ്യമാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരിയുടെ ഒഴുക്ക് തടയാൻ അയൽ സംസ്ഥാനങ്ങളിലെ DGP യോഗം വിളിച്ചു. ഓരോ മുഖ്യമന്ത്രിമാരെയും നേരിട്ട് കണ്ടു. കർണാടക, തമിഴ്നാട് മുഖ്യമന്ത്രിമാരെ കണ്ടു. ആന്ധ്ര, തെലങ്കാന, പോണ്ടിച്ചേരി മുഖ്യമന്ത്രിമാരെയും ഉടൻ കാണും. അയൽ സംസ്ഥാനങ്ങളുടെ സഹായത്തെ തുടർന്ന് കൂടുതൽ പേരെ ഇപ്പോൾ പിടിക്കാൻ കഴിയുന്നുണ്ട്. പാലക്കാട്, കോഴിക്കോട് ഉൾപ്പെടെ ലഹരിമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്താൻ ED റെയ്ഡും നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ മൊത്തം 662 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 717 പേരെ പ്രതികളാക്കി. 39.28 കിലോ കഞ്ചാവ് പിടിച്ചു. 30.912 ഗ്രാം MDMA പിടിച്ചു. 113.21 ഗ്രാം ഹാഷിഷ് ഓയിൽ, 135 കഞ്ചാവ് ചെടി എന്നിവ പിടിച്ചു. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മൊത്തം 10,748 പേരെ അറസ്റ്റ് ചെയ്തു. 9,000 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 170 കോടി രൂപയുടെ വിലമതിപ്പുള്ള മയക്കുമരുന്ന് പിടിച്ചു. പദ്ധതിയുടെ ഭാഗമായി

0: ലഹരിക്കടിമയായ 170 ആളുകളെ ഇപ്പോൾ പോലീസ് ചികിത്സിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കിയിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കും. പരിസ്ഥിതി ലോല പ്രദേശമായി നിശ്ചയിച്ചിട്ടുള്ള 51 വില്ലേജുകൾ 28 വില്ലേജായി കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. വനത്തിൽ മാത്രമായി ESA ചുരുക്കും. ഭൂപതിവ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നിർമ്മാണ നിരോധന പ്രശ്നങ്ങളും പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഇടുക്കി സന്ദർശിക്കും. ഇടുക്കിയുടെ അതിജീവനത്തിന് അനിവാര്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സമയോചിതമായ ഇടപെടലിലൂടെ വയോധികനെ ആത്മഹത്യയിൽ നിന്നും തടഞ്ഞ ഇടുക്കി സ്റ്റേഷനിലെ SHO ബിബിൻ TB മന്ത്രി ആദരിച്ചു. ജനങ്ങൾ നെഞ്ചിലേറ്റിയ പദ്ധതിയാണിതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച RoE K Paulos MLA പറഞ്ഞു. ലഹരിയുടെ ഉറവിടം തേടിയാണ് ആഭ്യന്തര വകുപ്പ് പ്രവർത്തിക്കുന്നത്. ലഹരിക്കെതിരായ കൊടുങ്കാറ്റായി ഓപ്പറേഷൻ തൂഫാൻ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, ഇടുക്കിയിലെ കർഷക സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ മറ്റൊരു സംഭവം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 112 വന്ന ഒരു ഫോൺ കോൾ, ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ആളുടെ അടുക്കിലേക്ക് SI TB ബിബിനും സംഘവും എത്തി. നിങ്ങൾ കണ്ടതാണ്, നിങ്ങൾ അറിഞ്ഞതാണ്, ഏറെ നേരം ബിബിൻ ആത്മഹത്യയ്ക്ക് മുതിരുന്ന അയാളോട് സംസാരിച്ചിട്ട് അയാൾ വഴങ്ങിയില്ല. ഒടുവിൽ ബിബിൻ പറഞ്ഞു, എന്നെ ഒരു മകനെ പോലെ കണ്ട് ഒരു 10 മിനിറ്റ് സമയം എനിക്ക് തരൂ ചേട്ടാ, എന്ത് പ്രശ്നമാണെങ്കിലും പരിഹരിക്കാമെന്ന് പറഞ്ഞു. ആ വാക്കുകൾ മനുഷ്യന്റെ മനസ്സിൽ തട്ടി അദ്ദേഹം ആത്മഹത്യയിൽ നിന്ന് പിന്മാറി. നിങ്ങളുടെ സാന്നിധ്യത്തിൽ കേരള പോലീസിലെ സമർത്ഥനായ ബിബിനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിളിക്കുന്നു.
0: ഇടുക്കി രൂപത ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ശക്തമായ കർമ്മ പരിപാടിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര തലങ്ങളിലുള്ള ലഹരി മാഫിയകളിലേക്കും അന്വേഷണം എത്തുന്നത് ഓപ്പറേഷൻ തൂഫാന്റെ ശക്തി വ്യക്തമാക്കുന്നതാണെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. സർക്കാർ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്, MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ്, സേനാപതി വേണു, എറണാകുളം റേഞ്ച് DIG H യതീഷ് ചന്ദ്ര, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ANSEEM, കട്ടപ്പന നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ്, കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ, മുൻ MLA EM ആഗസ്തി, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സിജോ പി ജോർജ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, SPC കേഡറ്റുകൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മേഖലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് മന്ത്രി തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി. ചടങ്ങിന് മുന്നോടിയായി മന്ത്രി ഓപ്പറേഷൻ തൂഫാന്റെ പതാക ഉയർത്തി. രാജകുമാരി സെൻട്രൽ സ്കൂൾ അവതരിപ്പിച്ച പ്രയർ ഡാൻസും അരങ്ങേറി. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ 100% പദ്ധതി സമർപ്പണം പൂർത്തിയാക്കി ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് വഴിയുള്ള പ്രോജക്ടുകൾ ഇ ഗ്രാം സ്വരാജ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൃത്യതയോടെയും വേഗതയോടെയും ജില്ലയിൽ നടപ്പാക്കി. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും 100% പദ്ധതി സമർപ്പണം പൂർത്തിയാക്കി. പഞ്ചായത്ത് വികസന പ്ലാനുകൾ കൃത്യസമയത്ത് തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് 16th ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് വിഹിതം അനുവദിക്കുന്നത്. അതിനാൽ ഇതിന് മുൻഗണന നൽകണമെന്ന് കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം അറിയിച്ചിരുന്നു. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ അവയർനെസ് പ്രോഗ്രാം നൽകിയിരുന്നു. GDP ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അനിലിന്റെ നേതൃത്വത്തിലാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. ഇത് പദ്ധതി സമർപ്പണം എളുപ്പത്തിലും വിജയകരമായും പൂർത്തിയാക്കുന്നതിന് സഹായകരമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പരിശ്രമത്തിലാണ് നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. കൊടുംകാടിനുള്ളിലെ ആദിവാസി ഗ്രാമവും സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തുമായ ഇടുക്കി ഇടമലക്കുടി ട്രൈബൽ LP സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് CA ഷമീർ. ആദിവാസി ഉന്നതികളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന ഈ അധ്യാപകൻ കാടിന്റെ ഹൃദയത്തുടിപ്പുകളും ഗോത്രസമൂഹത്തിന്റെ ജീവിത ചുറ്റുപാടുകളും അറിയുന്ന അധ്യാപകൻ കൂടിയാണ്. മുതുവാൻ ആവാസ വ്യവസ്ഥയുടെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കുന്ന ഇടമലക്കുടിയെ പതിറ്റാണ്ടുകളായി അറിയുന്ന ഈ അധ്യാപകൻ ഇപ്പോൾ ഇടമലക്കുടി ഗവൺമെന്റ് UP സ്കൂളിലെ ഹെഡ്മാസ്റ്റർ

0: കൂടിയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും യാത്രാ ദുരിതവും കാരണം പല അധ്യാപകരും പോകാൻ മടിക്കുന്ന ഇടമലക്കുടിയിലേക്ക് സ്വമേധയാ ട്രാൻസ്ഫർ വാങ്ങിയെത്തുകയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവിടെ താമസിച്ച് ഗോത്രവിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഈ അധ്യാപകൻ ശ്രദ്ധേയനാകുന്നത്. വനാന്തരത്തിലുള്ള ഇടമലക്കുടിയിലെ 27 കുടികളിലും ഇദ്ദേഹം പോയിട്ടുണ്ട്. കാടും മലയും പുഴയും കടന്ന് വിദ്യാർത്ഥികളുടെ വീടുകളിലും എത്താറുണ്ട്. സ്കൂളിലെത്തുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൂടിയാണ് ഷമീർ സാർ. കളിചിരിയും പാട്ടുകളും കാടറിവുകളും ശാസ്ത്രവും പങ്കുവയ്ക്കുന്ന അധ്യാപകൻ. 2023 അധ്യയന വർഷത്തിൽ മുതുവാൻ ഭാഷയിൽ പ്രവേശനോത്സവ ഗാനവും ഷമീർ സാറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി. മിന്നാന പിടിക്കത്തല്ല പിടിക്കത്തല്ല പൊളപ്പ് എന്ന ഈ ഗോത്രഗാനം ശ്രദ്ധേയമായി മാറി. സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയായ പഠിപ്പുരസിയിലൂടെ മുതുവാൻ സമുദായത്തിലെ കുട്ടികൾക്ക് മലയാളം അക്ഷരങ്ങളും വായനയും എളുപ്പത്തിൽ പഠിച്ചെടുക്കാനുള്ള ഇടപെടലുകൾക്ക് ഷമീർ സാർ നേതൃത്വം നൽകി. ഊരുകൾ സന്ദർശിച്ച് രക്ഷിതാക്കളുമായും ഊരുമൂപ്പന്മാരുമായും അടുത്ത ബന്ധം സ്ഥാപിക്കുകയും കുട്ടികളെ സ്കൂളിലെത്തിക്കാൻ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു. 2026 ജൂണിലാണ് ഇദ്ദേഹം ഇടമലക്കുടി സ്കൂളിന്റെ പ്രധാന അധ്യാപകനായി ചുമതലയേറ്റത്. ഗോത്രഗ്രാമത്തിലെ എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഈ അധ്യാപകൻ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അധ്യാപകനായ ശ്രീ സി എ ഷമീറിന്റെ വാക്കുകളിലേക്ക്.
1: ട്രൈബൽ മേഖലയിൽ വലിയ വിദ്യാഭ്യാസ പ്രതിസന്ധികളാണ് നിലനിന്നിരുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതിനെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എസ് എസ് കെയിൽ ഉണ്ടായിരുന്ന സമയത്ത് ബി ആർ സി അടിമാലിയിലായിരുന്നു ട്രെയിനറായിട്ട് ഞാൻ ജോലി ചെയ്ത സമയം. ആ സമയത്ത് അടിമാലിയിലെയും മാങ്കുളത്തെയും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് എസ് എസ് കെയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയിരുന്ന ഉരുവിദ്യാകേന്ദ്രങ്ങളും പ്രതിഭാ കേന്ദ്രങ്ങളും. ഇവ കേന്ദ്രീകരിച്ചുകൊണ്ട് വോളണ്ടിയേഴ്സിനെ നിയമിച്ചുകൊണ്ടും അവർക്ക് കൃത്യമായ പരിശീലനം നൽകിക്കൊണ്ടും ആ കുട്ടികളുമായിട്ട് ഇടപെട്ടുകൊണ്ടും ഒക്കെ ധാരാളം പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധി വിദ്യാഭ്യാസ രംഗത്ത് നിന്നപ്പോൾ അവിടങ്ങളിലെല്ലാം സന്നദ്ധ സംഘടന സഹകരണത്തോടുകൂടി TV സെന്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് അവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം അതിനെ തുടർന്ന് ഈ പറയുന്ന ഉന്നതികളിലെല്ലാം നാട്ടരങ്ങം എന്ന പേരിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ മാനസികമായ ഉണർവേകാൻ, കോവിഡ് കാലത്തിന്റെ പ്രതിസന്ധികളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണർവേകാനുള്ള പ്രവർത്തനങ്ങളും നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും 2023 ജൂണിലാണ് ആ പാട്ട് ഇറങ്ങിയത്. അത് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിനു മുൻപ് തന്നെയായിട്ട് പഠിപ്പുറസി എന്ന പേരിൽ പ്രത്യേകിച്ച് മുതുവാൻ ഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇടമലക്കുടി പോലുള്ള ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കുട്ടികൾ മാതൃഭാഷ എന്ന് പറയുന്നത് മുതുവാൻ ഭാഷയാണ്. ആ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി, അത് 1-2 ക്ലാസ്സുകളിൽ ഭാഷയും അതോടൊപ്പം തന്നെ അവരുടെ കൾച്ചറിനെയും അഡാപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതിനെ തുടർച്ചയായിട്ട് ആ കുട്ടികൾക്ക് കൾച്ചർ അഡാപ്റ്റേഷനിലേക്ക്, ലാംഗ്വേജ് അഡാപ്റ്റേഷനെ കുറച്ച് കൊണ്ടുവരികയും കുട്ടികളെ ഒരു മെയിൻ സ്ട്രീമിൽ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് കൾച്ചറൽ അഡാപ്റ്റേഷന് മാത്രം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു പഠന പദ്ധതിയാണ് പഠിപ്പുറസി എന്ന് പറയുന്നത്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ നടപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിന് തുടർച്ചയായിട്ടാണ് 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഭാഷയിൽ ഒരു പ്രവേശനോത്സവ ഗാനം രചിച്ചത്. നമ്മുടെ ഇടമലക്കുടി എന്ന് പറയുന്നത് തീർത്തും ഒറ്റപ്പെട്ട്, എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ എത്തിപ്പെടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിദ്യാലയങ്ങളിലൊന്നാണ്. അവിടെയുള്ള കുട്ടികൾക്ക് നാട്ടിലുള്ള കുട്ടികൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നുവോ, പഠനാനുഭവങ്ങൾ ലഭിക്കുന്നുവോ, അതെല്ലാം ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇടമലക്കുടിയിലെത്തുമ്പോൾ എനിക്കുണ്ടായിരുന്നത്. അതിന് സഹായകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്നും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. അവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്, അവരെ എടുത്തു പറയാതിരിക്കാൻ വയ്യ. റോബിൻ, അജിത്ത്, അതോടൊപ്പം തന്നെ ഇടമലക്കുടിക്കാരൻ തന്നെയായിട്ടുള്ള വ്യാസ്, ഹരീഷ്, സരിത, മേഘ എന്നീ ടീച്ചർമാരും, ഇവരാണ് നമ്മുടെ അവിടുത്തെ കരുത്ത് എന്ന് പറയുന്നത്. അവരിലൂടെ ഞങ്ങളൊരു ടീം ഇടമലക്കുടി എന്ന നിലയിലാണ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ ചില പ്രൊജക്ടുകൾ കൂടി രക്ഷകർത്ത ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നതിയിലേക്ക് എന്ന് പേരിട്ടുകൊണ്ടുള്ള ഒരു പ്രൊജക്ട് ഇപ്പോൾ നടപ്പാക്കാൻ പോവുകയാണ്. രക്ഷകർത്ത ബോധവൽക്കരണമാണ് മുഖ്യമായിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷകർത്ത ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഉന്നതിയിലേക്ക് എന്നാണ് ഞങ്ങൾ പേരിട്ടുള്ളത്. ഉന്നതിയിലേക്ക് ചെന്നുകൊണ്ട് ഈ പ്രവർത്തനം ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ രണ്ട് അർത്ഥമാണ് അതിൽ ഒന്ന്. ഒന്ന്, ഉന്നതി എന്ന് പറയുമ്പോൾ അവരുടെ സമൂഹത്തിലേക്ക്, അതോടൊപ്പം തന്നെ അവരെ ഉയർച്ചയിലേക്ക്, ഇത് രണ്ടും കൂടി അർത്ഥമാക്കിക്കൊണ്ടാണ് ഈ പേരിട്ടിട്ടുള്ളത്. ഇതുകൂടാതെ വ്ലസം എന്ന പേരിൽ വെളിച്ചം എന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കുട്ടികൾക്ക് നമ്മുടെ പാഠപുസ്തകങ്ങൾ അത്ര വഴങ്ങില്ല. അപ്പോൾ അവർക്ക് വേണ്ടി പാഠപുസ്തകങ്ങളെ അനുരൂപീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കൂടി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഞാൻ എന്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കുണ്ടാകരുത് എന്നുള്ള

0: ഒരു ചിന്ത എന്നിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രപഠനവുമായിട്ട് ബന്ധപ്പെട്ടും ഗണിതപഠനവുമായി ബന്ധപ്പെട്ടും ഒക്കെയാണെങ്കിലും ഏറ്റവും രസകരമായ രീതിയിൽ ഇതിനെ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ശാസ്ത്രപഠന ക്യാമ്പുകളും അതോടൊപ്പം തന്നെ വനനിരീക്ഷണ ക്യാമ്പുകളും ഒക്കെ നടത്താറുണ്ട്. ഇതെല്ലാം കുട്ടികളുടെ ശാസ്ത്രാഭിരുചിയെ വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ പഠന താല്പര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന മേഖലകളൊക്കെ കുട്ടികൾക്ക് എളുപ്പമാകണം എന്നുള്ളൊരു ആഗ്രഹമാണ് അധ്യാപകൻ എന്ന നിലയിൽ എനിക്കുള്ളത്.
1: ഓണോത്സവ് 2026 സമാപിച്ചു. ഓണം നൽകുന്നത് മാതൃകാപരമായ ഗുണപാഠങ്ങൾ. ഡീൻ കുര്യാക്കോസ് എം പി. ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ, തൊടുപുഴ നഗരസഭ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓണോത്സവ് 2026 വർണ്ണാഭമായ സമാപനം. തൊടുപുഴ മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന് മാതൃകാപരമായ ഗുണപാഠങ്ങൾ ഓണസങ്കല്പം പകർന്നു നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. ലോകത്തിനു മുമ്പിൽ സമഭാവനയുടെ സന്ദേശം പകർന്നു നൽകുന്ന, പകരം വയ്ക്കാനില്ലാത്ത ഉത്സവമാണ് ഓണം. നല്ല ഭരണാധികാരിയെക്കുറിച്ചും ഭരണക്രമത്തെക്കുറിച്ചും ഓണം പറഞ്ഞു തരുന്നു. ഈ ഓണക്കാലം എല്ലാവിധത്തിലും സന്തോഷകരമാക്കുന്നതിന് ഫലപ്രദമായ ഇടപെടൽ നടത്താൻ സർക്കാരിനായെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ചീഫ് വിപ്പ് അപ്പൂൺ ജോൺ ജോസഫ് മുഖ്യ അതിഥിയായിരുന്നു. സമാധാനവും സന്തോഷവും മതമൈത്രിയും നിറഞ്ഞു നിൽക്കുന്ന നാടായി കേരളത്തെ നിലനിർത്തുന്നതിന് ഓണം പോലുള്ള ആഘോഷങ്ങൾക്ക് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി എ സലീംകുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ, വൈസ് ചെയർമാൻ കെ ദീപക്, സ്ഥിരം സമിതി അധ്യക്ഷ റംസിയ നിയാസ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ, ജനറൽ കൺവീനർ പ്രജേഷ് രവി, തൊടുപുഴ DYSP സജി മാർക്കോസ്, DTPC സെക്രട്ടറി ജിതേഷ് ജോസ്, അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്, സുരേഷ് ബാബു, PS മോഹൻദാസ്, സാലി എസ് മുഹമ്മദ്, ജിമ്മി കുര്യൻ, പ്രശാന്ത് കുട്ടപ്പാസ്, EA അഭിലാഷ്, MP താജു, ജോർജുകുട്ടി ജോസ് എന്നിവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനത്തിനു മുന്നോടിയായി വിവിധ കലാരൂപങ്ങൾ അണിനിരന്ന സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്തുനിന്ന് ആരംഭിച്ച ഘോഷയാത്ര റോയി കെ പൌലോസ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓഗസ്റ്റ് 22 മുതൽ നടന്ന ഓണോത്സവന്റെ ഭാഗമായി മിനി മാരത്തൺ, അത്തപ്പൂക്കള മത്സരം, ഓഫ് റോഡ് റൈഡ്, ഫുട്ബോൾ ടൂർണമെന്റ്, വടംവലി മത്സരം, കലാസന്ധ്യ തുടങ്ങി വിവിധ പരിപാടികൾ നടത്തി. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും പരിപാടിയിൽ വിതരണം ചെയ്തു. കുറിഞ്ഞിപ്പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കാൻ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക്. പക്ഷേ പൂക്കൾ പറിച്ചെടുത്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാൽ നടപടി ഉറപ്പ്. നീലക്കുറിഞ്ഞി പറിച്ച് ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ പങ്കുവച്ച രണ്ട് യുവാക്കൾക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ മുന്നറിയിപ്പുമായി വനംവകുപ്പ്. കുറിഞ്ഞിക്കാഴ്ചകൾക്ക് ഇത്തവണ ഏറ്റവും പ്രധാന കേന്ദ്രം ചൊക്രമുടിയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ ബോഡിമെട്ട് റോഡിൽ ദേവികുളം വനംവകുപ്പ് റേഞ്ച് ഓഫീസിന് സമീപമാണ് പ്രവേശന കവാടം. പൂക്കൾ പറിക്കുകയോ ചെടികൾ വേരോടെ നശിപ്പിക്കുകയോ ചെയ്യുന്നത് 25,000 രൂപ വരെ പിഴയും 3 വർഷം വരെ തടവും ലഭിക്കാവുന്ന ജാമ്യമില്ലാ കുറ്റമാണ്. ഫോട്ടോയോ സെൽഫിയോ എടുക്കാൻ വേണ്ടി ചെടികൾക്കിടയിലൂടെ കയറുന്നതും ചെടികൾ ചവിട്ടി മെതിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക.
2: ഇന്നത്തെ ഇടുക്കി വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ സമാപിക്കുന്നു.

0: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം, സമയം 8 മണി. ഹലോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുതിയ ഈണങ്ങൾ കേൾക്കാനും പുതിയ ശബ്ദങ്ങളെ പരിചയപ്പെടാനും പുതിയ തമിഴ് സിനിമാ ഗാനങ്ങളുടെ താളത്തിൽ ഒന്ന് ചുവടുവയ്ക്കാനും ഒരുങ്ങിക്കോളൂ. എങ്കിലിതാ നിങ്ങളുടെ സ്വന്തം സംഗീതവേദി പുതുപ്പാടലുകൾ. പുതിയ സിനിമകൾ, പുതിയ സംഗീതം, പുതിയ ഗായകർ, ഒപ്പം മനസ്സിൽ പെട്ടെന്ന് കയറിക്കൂടുന്ന അടിപൊളി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളും. ഇന്നത്തെ പുതുപ്പാടലുകളിൽ പ്രണയവും സൗഹൃദവും ആഘോഷവും വിരഹവും ഒക്കെ പുതിയ ഈണങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ സമയം കളയണ്ട, റെഡിയായിക്കോളൂ. നമുക്ക് തുടങ്ങാം ഇന്നത്തെ ആദ്യത്തെ മനോഹരമായ തമിഴ് പുതുപ്പാട്ടുമായി. ചിത്രം കറുപ്പ്, പാടിയത് സിലമ്പരസൻ, അസൽ, കോലാർ എന്നിവർ.
1: സക്കാത്ത് പോഹത്ത് ഓടോറാത്ത് സക്കാത്ത് പോഹത്ത്.

പാട്ട് അവസാനിച്ചെങ്കിലും അതിൻ്റെ ഈണം ഇപ്പോഴും മനസ്സിൽ മുഴങ്ങുന്നുണ്ടല്ലേ. എന്നാൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതും അതുപോലെ തന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പുതുപാട്ടാണ്. പാടിയത് വൈക്കം വിജയലക്ഷ്മി, ചിത്രം ബ്ലാസ്റ്റ്. രചന മധുര കവി, സംഗീതം രവി ബാസ്റ്റൂർ.

ആ മനോഹരമായ ഗാനത്തിൻ്റെ ഓർമ്മകൾക്കൊപ്പം ഇനി നമുക്ക് മറ്റൊരു സംഗീത ലോകത്തേക്ക് പോകാം. അടുത്ത പാട്ട് റെഡിയാണ്. ചിത്രം വാ വാത്യാർ, പാടിയത് സന്തോഷ് നാരായൺ, വിജയ്, നരൈൻ എന്നിവർ.

ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ചില ഓർമ്മകൾ തിരികെ വരും. ഇനി വരുന്ന പാട്ട് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അത്തരമൊരു മനോഹര നിമിഷമായിരിക്കട്ടെ. ഈ ഗാനം പാടിയത് സന്തോഷ് നാരായൺ, സീൻ റോൾഡാൻ എന്നിവർ ചേർന്ന് ചിത്രം വിത്ത് ലവ്.

സംഗീതത്തിന് അതിരുകളില്ല. ഒരു ഈണം അവസാനിക്കുമ്പോൾ മറ്റൊരീണം തുടങ്ങുന്നു. ഇനി കേൾക്കാം. മയിലോടുന്ന ചിത്രത്തിനു വേണ്ടി വി ആർ മഹാലിംഗം, മുത്തു സിർപ്പി എന്നിവർ പാടിയ മറ്റൊരു പുതിയ ഈണം.

ഇഷ്ടപ്പെട്ടോ ഈ പാട്ട്? എങ്കിൽ അടുത്ത ഗാനത്തിനായി തയ്യാറായിക്കോളൂ. കാരണം പുതുപാടലുകളിൽ സംഗീതത്തിൻ്റെ ആഘോഷം ഇങ്ങനെ തുടരുകയാണ്. ഇനി കേൾക്കാം ജി വി പ്രകാശും അദ്വിതീയ ഉജ്ജായും പാടിയത് ചിത്രം ഡാർക്ക്.

പുതിയ പാട്ടുകൾ, പുതിയ ഈണങ്ങൾ, ഓരോ ഗാനത്തിനും ഓരോ ഭാവം. ഇനി ആ ഭാവവുമായി നിങ്ങളിലേക്ക് എത്തുകയാണ് അടുത്ത ഗാനം. ചിത്രം ഗാട്ട ഗുസ്തി 2, പാടിയത് സീൻ റോൾഡാൻ, സൈൻ ധവി എന്നിവർ.

ഇന്നത്തെ ഈ സംഗീതയാത്രയിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ആ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പുതുപാടലുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 2018 ഏപ്രിൽ 24 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ അഥവാ RGSA. രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് കരുത്തേകി വികസിപ്പിക്കാനുള്ള സവിശേഷ പദ്ധതിയാണ് ഇത്. പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് 6 മാസത്തിനകം ആവശ്യമായ അടിസ്ഥാന പരിശീലനം നൽകുക, 2 വർഷത്തിനകം റിഫ്രഷർ ട്രെയിനിംഗ് നൽകുക, അവരുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുക, പഞ്ചായത്തിന്റെയും സ്വയം സഹായ സംഘങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഈ പദ്ധതി ഉറപ്പാക്കുന്നു. പ്രാദേശികമായുള്ള പങ്കാളിത്ത ആസൂത്രണം, ജനാധിപത്യപരമായ തീരുമാനമെടുക്കൽ പ്രക്രിയ, സുതാര്യത, ഉത്തരവാദിത്തം തുടങ്ങിയവ പരിപോഷിപ്പിക്കുന്നതിലൂടെ മികച്ച ഭരണം കാഴ്ചവെക്കാനും വികസന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള പഞ്ചായത്തുകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുക എന്നത് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇ ഗവേണൻസ്, സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പരിഹാരങ്ങൾ എന്നിവയുടെ വർദ്ധിച്ച ഉപയോഗം പഞ്ചായത്ത് തലത്തിൽ ഉറപ്പുവരുത്തി സേവന ലഭ്യത മെച്ചപ്പെടുത്തുകയും ഉത്തരവാദിത്തം കൂട്ടാനും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മതിയായ പശ്ചാത്തല സൗകര്യവും മനുഷ്യവിഭവശേഷി ഒരുക്കി കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥാപിത രൂപം നിർമ്മിക്കുകയും വേണം. തനത് വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുള്ള പഞ്ചായത്തുകളുടെ ശേഷിയെ വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി പ്രയോജനപ്പെടുന്നു. ഭരണഘടനയുടെയും പഞ്ചായത്തീരാജ് നിയമങ്ങളുടെയും ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് അധികാര വികേന്ദ്രീകരണവും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഒരു പ്രദേശത്തെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. ഇങ്ങനെ ജനകീയ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ഘടകമായി ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തി മാറ്റാനും ലക്ഷ്യമിടുന്നുണ്ട്. പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളെ അംഗീകരിക്കുവാനും ഇൻസെന്റീവുകൾ നൽകാനും കൂടി ഈ പദ്ധതി ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം നിരവധി ചുമതലകൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് കൈമാറുകയുണ്ടായി. ഗ്രാമീണ മേഖലയുടെ വികാസത്തെ മുൻനിർത്തിയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതിനാവശ്യമായ നൈപുണ്യ വികസനം പഞ്ചായത്ത് അംഗങ്ങൾക്ക് RGSA പദ്ധതി വഴി നൽകുന്നു. RGSA പദ്ധതി നടപ്പാക്കുന്നതിനുള്ള എല്ലാ സഹായവും സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കായുള്ള പരിശീലന കേന്ദ്രങ്ങളും നൈപുണ്യ വികസന ശില്പശാലകളും നടത്തുന്നു. രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥാനം വളരെ ഉയരുകയാണ്. രാജ്യത്തിന്റെ പൊതുവായ വികസനത്തിൽ ഇതുവഴി അവർക്ക് ശ്രദ്ധേയമായ പങ്കുവഹിക്കാൻ സാധിക്കും. ഈ ഗവേണൻസും മറ്റ് സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായ നടപടികളും കൈക്കൊണ്ട് മെച്ചപ്പെട്ട സേവനം പൊതുജനങ്ങൾക്ക് നൽകാനും താഴെത്തട്ടിലെ അധികാര സ്ഥാപനങ്ങളെ ശക്തവും സുതാര്യവുമാക്കാനും സാധിക്കുന്നു. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പരമ്പരയിൽ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണമാണ് നമ്മൾ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇപ്പം ഒത്തിരി അത്തരത്തിലുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ്, ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ്, ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് പദ്ധതികൾ നടക്കുന്നുണ്ട്. ബേസിക് ലൈഫ് സപ്പോർട്ട് അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ലൈഫ് സേവിംഗ് മെഷറാണ്
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നാളെ രാവിലെ 9:15.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. രാജ്യപുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ തൊഴിലിനായി മാത്രം സജ്ജരാക്കാതെ സമൂഹത്തിന് ഉപകാരപ്രദമായ ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വളർത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുവാഹട്ടിയിലെ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 5 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 3 മരണം, 6 പേരെ രക്ഷപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുശോചനം രേഖപ്പെടുത്തി. സ്ഥലത്ത് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി 18 അഗ്നിരക്ഷാ യൂണിറ്റുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം 8 മുതൽ 10 വരെ ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനവേളയിൽ ശ്രീ സിംഗ് ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയും ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്റലിജൻസ് അധിഷ്ഠിത നടപടികൾ, കൃത്രിമ ലഹരി വസ്തുക്കളുടെ നിയന്ത്രണം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കർമ്മരേഖ തയ്യാറാക്കിയതെന്ന് ശ്രീ അമിത്ഷാ ഗോവയിലെ പനജിയിൽ പറഞ്ഞു. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡുകളിൽ പ്രത്യേക പട്രോളിംഗ് നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി കേന്ദ്രസഹമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ദേശീയപാതാ അതോറിറ്റിയുമായും ചർച്ച നടത്തി. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി, പാലക്കാട് പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന് തുടക്കമായി. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ 11 മാധ്യമ പ്രവർത്തകരാണ് ഈ മാസം 12 വരെ നടക്കുന്ന പര്യടനത്തിൽ പങ്കെടുക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കാർഷിക വിദഗ്ധൻ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി മാധ്യമ പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയേക്കും. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാ ഹി സേവാ പ്രചാരണത്തിന്റെ 9ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽ നിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചരക്ക് സേവന നികുതി 2ാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിലാണ് സെമിനാർ. മറ്റന്നാൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരം പരാജയപ്പെടുത്തിയത്. ഇതോടെ ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം എന്ന നേട്ടവും സാത്വിക് ചിരാഗ് സഖ്യം സ്വന്തമാക്കി. ജപ്പാനിലെ ഗിഫുവിൽ ട്രെയിൻ തട്ടിമരിച്ച കണ്ണൂർ സ്വദേശി ദേവികയുടെ മൃതദേഹം ജപ്പാനിൽ തന്നെ സംസ്കരിക്കും. ഇരിക്കൂർ പടിയൂർ സ്വദേശിയായ ദേവിക കഴിഞ്ഞ 2ാം തീയതിയാണ് അപകടത്തിൽ മരിച്ചത്. നഴ്സിംഗ് കെയർ വിസയിൽ 6 മാസം മുൻപാണ് ദേവിക ജപ്പാനിലെത്തിയത്. 68ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കായികമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള. കലാമേള എറണാകുളത്തും ഭിന്നശേഷി കലോത്സവം തിരുവനന്തപുരത്തും നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണോദ്ഘാടനം മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ പുനരധിവാസ സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുദ്ദേശിച്ചുള്ള സമഗ്ര പുനരധിവാസ സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. പുതിയ ബസ് വാങ്ങുന്നതിനായി ധാരണാപത്രം ഒപ്പുവച്ച് KSRTCയും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ സംഘവും. കോഴിക്കോട് നടന്ന ചടങ്ങിൽ KSRTC CMD പ്രമോജ് ശങ്കറും കാലിക്കറ്റ് സിറ്റി സഹകരണ സംഘം പ്രസിഡന്റും പങ്കെടുത്തു. ബസ് വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ KSRTC ആരംഭിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ കർണപർമം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം.

സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 30 സെക്കൻഡും. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി.

0: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
1: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണുണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
2: കൂട്ടുകാരെ, ആൽസിനിസ് രാജാവും ആരിറ്റോരാജ്ഞിയും ഒഡീസിയൂസിന് യാത്രാമംഗളങ്ങൾ നൽകി സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുകയാണ്. യാത്രയ്ക്കാവശ്യമായ ഭക്ഷണപാനീയങ്ങളും വിലപ്പെട്ട വസ്ത്രങ്ങളും ഒക്കെ ഒഡീസിയൂസിന് രാജാവ് നൽകി. കപ്പലിൽ കയറിയ ഉടനെ ക്ഷീണം കൊണ്ട് ഒഡീസിയൂസ് ഉറങ്ങിപ്പോയി. കപ്പൽ യാത്ര തിരിച്ചു. ഇനി ഈ യാത്രയിൽ ഒഡീസിയൂസ് സ്വന്തം രാജ്യത്തെത്തിച്ചേരുവോ എന്തോ അല്ലേ? അതോ ഇനിയും ദുരിതങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടോ? ബാക്കി കഥയിലേക്ക് പോകാം. സംഗീതോപകരണങ്ങളുമായി ഗായകരെത്തി. ഗാനാലാപം എല്ലാവരുടെയും ഹൃദയമലിയിക്കാൻ പോരുന്നതായി. പിന്നീട് നൃത്തവിശേഷങ്ങൾ ഓരോന്നായി അരങ്ങേറി. നർത്തകരെ ഒഡീസിയൂസ് പ്രശംസിച്ചു. പ്രഭുക്കന്മാർ രാജാവിന്റെ നിർദ്ദേശാനുസാരം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഒഡീസിയൂസിന് നൽകി. ഭംഗിയായി ചിത്രവേലകൾ ചെയ്ത പുതപ്പുകളും സ്വർണക്കട്ടികളും അദ്ദേഹത്തിന് ലഭിച്ചു. അത്യാകർഷകമായ വിധം വസ്ത്രമണിഞ്ഞ് നാസിക്കോ രാജകുമാരി അതിഥിയുടെ മുറിയിലെത്തി. അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങയ്ക്ക് ഞാൻ യാത്രാമംഗളങ്ങൾ നേരുന്നു. ഈ സ്ഥലത്ത് ഇനി വരാനിടയായാൽ ഞങ്ങളെ ഓർമ്മിക്കണമേ. ആദ്യമായി നിങ്ങളെ സഹായിച്ചത് ഞാനാണെന്ന് വിസ്മരിക്കരുത്. ഒഡീസിയസ് പറഞ്ഞു, ദേവി, എങ്ങനെ ഞാൻ അവിടുത്തെ മറക്കും? എനിക്ക് പുനർജന്മം നൽകിയത് ദേവിയാണ്. ഒഡീസിയസിന് പോകാനുള്ള ഒരുക്കം തുടങ്ങി. യാത്ര അയക്കുന്നതിനായി ജനങ്ങളെല്ലാം ഒരുമിച്ചുകൂടി. ആൽസിനിയസ് മഹാരാജാവ് പറഞ്ഞു, വിശിഷ്ടനായ അതിഥി, ഇതുവരെ താങ്കളുടെ പേരോ ചരിത്രമോ ഒന്നും ചോദിച്ചില്ല.

ഞങ്ങളുടെ സന്തോഷത്തിന് അവയെല്ലാം വെളിപ്പെടുത്തുക. ഏതെല്ലാം നാടും നഗരവും കടന്നാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? ട്രോയ് യുദ്ധത്തെക്കുറിച്ചുള്ള സംഗീതാലാപന വേളയിൽ നിങ്ങളുടെ മുഖം വിവർണമാകുന്നതും കണ്ണുകൾ നിറയുന്നതും ഞാൻ കണ്ടു. അതിന്റെ കാരണമെന്താണ്? നിങ്ങളുടെ ഇഷ്ടജനങ്ങളിൽ ആരെങ്കിലും ട്രോയ് യുദ്ധത്തിൽ മരണമടഞ്ഞോ? ഇതെല്ലാം ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു ആത്മസുഹൃത്തും സഹോദരനുമാണെന്ന് കരുതി ഉത്തരം പറയുക, ഒഡീസിയസ് പറഞ്ഞു. മഹാരാജാവേ, അങ്ങയോടെല്ലാം തുറന്നു പറയാം. നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്റെ ചരിത്രം ദുരിതപൂർണമാണ്. എങ്കിലും അങ്ങയുടെ ആജ്ഞ ഞാൻ അനുസരിക്കുന്നു. എല്ലാ ചരിത്രവും ഞാൻ പറഞ്ഞുകൊള്ളാം. ഒഡീസിയസ് തന്റെ ചരിത്രമെല്ലാം സദസ്സിൽ പറഞ്ഞു തുടങ്ങി. തന്റെ മാതാപിതാക്കൾ, ജന്മസ്ഥലം, ട്രോയിലേക്കുള്ള യാത്ര, യുദ്ധാനുഭവങ്ങൾ, മടക്കയാത്ര എന്നിവയെല്ലാം ഓരോന്നായി പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ ആ വിശാലമായ മണ്ഡപം നിശബ്ദമായിരുന്നു. ദുരന്തങ്ങളുടെ ചരിത്രം അവരുടെയെല്ലാം നയനങ്ങൾ ഈറനണിയിപ്പിച്ചു. ഇതെല്ലാം കേട്ടപ്പോൾ ഇത്രയും പീഡാനുഭവങ്ങളിലൂടെ കടന്നുവന്ന അതിസാഹസികനായ ഒരു പുരുഷനെയാണ് തങ്ങൾ സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കിയ രാജാവും പ്രജകളും ചാരിതാർത്ഥരായി. കപ്പൽ തയ്യാറായി. സമ്മാനങ്ങൾ കപ്പലിൽ അടുക്കി വെച്ചു. ഇഥാക്കയിൽ എത്തുവാൻ ഒഡീസിയസിന്റെ ഹൃദയം വെമ്പുകയായിരുന്നു. ഭാര്യ പെനിലോപ്പിയെയും മകൻ ടെലമാക്കസിനെയും എത്രയും വേഗം കാണണം. എത്രയോ വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ്. എല്ലാ ദുഃഖങ്ങളും അസ്തമിക്കുന്ന പ്രഭാതത്തിനു വേണ്ടി ഒഡീസിയസിന്റെ മനസ്സ് വെമ്പൽ കൊണ്ടു. ആൽസിനിയസ് രാജാവും ആരിറ്റോ രാജ്ഞിയും ഒഡീസിയസിന് മംഗളങ്ങൾ നേർന്നു. നാസിക്കോ രാജകുമാരിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. യാത്രയിൽ ആവശ്യമായ ഭക്ഷണപാനീയങ്ങളും വിലപ്പെട്ട വസ്ത്രങ്ങളും രാജ്ഞി ഒഡീസിയസിന് വേണ്ടി നേരത്തെ തന്നെ കപ്പലിൽ സജ്ജീകരിച്ചിരുന്നു. ദുഃഖവും ക്ഷീണവും കൊണ്ട് അവശനായ ഒഡീസിയസ് കപ്പലിൽ കയറിയ ഉടനെ കിടക്കയിലേക്ക് പോയി. കപ്പൽക്കാർ യഥാസ്ഥാനങ്ങളിലിരുന്ന് കപ്പൽ മുന്നോട്ട് നയിക്കാൻ തയ്യാറായി. നങ്കൂരമിളകി. തിരമാലകളെ വെട്ടിമുറിച്ചുകൊണ്ട് കപ്പൽ മുന്നോട്ട് പാഞ്ഞു. അപ്പോൾ ഒഡീസിയസ് ഉറക്കമാരംഭിച്ചിരുന്നു. വിഖ്യാതിയാർജിച്ച കടൽ കഴുകനെ പോലും പരാജയപ്പെടുത്തുമാറ് തിരമാലകളെ പിളർന്നുകൊണ്ട് കപ്പൽ അതിവേഗം പായുന്നത് ഒഡീസിയസ് അറിഞ്ഞില്ല. ഉറക്കമല്ലേ? പുരുഷസിംഹമായ അദ്ദേഹം സർവക്ലേശങ്ങളും മറന്ന് പ്രശാന്തമായി അങ്ങനെ ഉറങ്ങുകയാണ്. പ്രഭാതമായപ്പോൾ കപ്പൽ ഒരു ദ്വീപിന് സമീപമെത്തി. കടൽവൃദ്ധനായ ഫോർസീസിന്റെ വകയാണ് ആ തുറമുഖം. കൊടുങ്കാറ്റുകളുടെ ശല്യത്തിൽ നിന്ന് ആ തുറമുഖം ഒഴിഞ്ഞിരുന്നു. അതിനടുത്തായി ഇലകൾ ഇടതൂർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു ഒലിവ് വൃക്ഷമുണ്ട്. അപ്സരസുകളുടെ ആവാസ കേന്ദ്രമായ ഒരു ഗുഹ അവിടെ കാണാം. ഗുഹയ്ക്കുള്ളിൽ ശിലാനിർമ്മിതവും ഇരുട്ട് പടർന്നു പിടിച്ചതുമായ വലിയ കൽഭരണികളുണ്ട്. അവയിൽ തേനീച്ചകൾ തേൻ സംഭരിച്ചിരുന്നു. ഒരിക്കലും വെള്ളം വറ്റാത്ത അരുവികൾ അവിടെ കാണപ്പെട്ടു. ഗുഹയ്ക്ക് രണ്ട് വാതിലുകളാണുള്ളത്. വടക്കുവശത്തെ വാതിലിലൂടെ മനുഷ്യർക്ക് അകത്ത് കയറാം. രണ്ടാമത്തെ വാതിലിലൂടെ അപ്സരസുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. തുറമുഖം തങ്ങൾക്ക് പരിചിതമാകയാൽ നാവികർ അതിനുള്ളിൽ കയറി. നാവികരെല്ലാം കരയ്ക്ക് കയറിയിട്ടും ഒഡീസിയസിനെ ഉറക്കം വിട്ടിരുന്നില്ല. അദ്ദേഹത്തെ ഉണർത്താൻ ശ്രമിച്ചിട്ട് ഫലവും ഉണ്ടായില്ല. തന്മൂലം ഒഡീസിയസിനെ പുതപ്പിൽ പൊതിഞ്ഞ് കടലോരത്ത മണലിൽ കിടത്തി. കപ്പലിനുള്ളിൽ കരുതിയിരുന്ന പാരിതോഷികങ്ങളും സ്വർണവും ആ നാവികർ കരയ്ക്ക് കൊണ്ടുവന്ന് ഒലിവ് മരത്തിന്റെ ചുവട്ടിൽ കൂനയായി കൂട്ടിയിട്ടു. അനന്തരം അവർ കപ്പൽ തുറമുഖത്തിന് വെളിയിലേക്ക് നയിച്ചു. പ്രപഞ്ചഭഞ്ജകനായ പോസിഡോൺ ദേവൻ ഇത് കണ്ടു. അദ്ദേഹത്തിന് ഒഡീസിയസിനോടുള്ള കോപവും പ്രതികാരവാഞ്ചയും അവസാനിച്ചിട്ടില്ലായിരുന്നു. പോസിഡോൺ സ്യൂസ് ദേവനോട് പറഞ്ഞു, സ്യൂസ് ദേവ, ഒഡീസിയസിനെ ഇങ്ങനെ വിടുന്നത് ശരിയല്ല. ഈ നില തുടർന്നാൽ അനശ്വര ദേവകൾ ആരും എന്നെ ആദരിക്കില്ല. ട്രോയിയിൽ നിന്നുപോലും ലഭിക്കാത്ത സ്വർണവും സമ്മാനങ്ങളും അയാൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. സ്യൂസ് പറഞ്ഞു, പോസിഡോൺ, താങ്കൾ എന്താണ് പറയുന്നത്? താങ്കൾക്കെതിരായി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ കരുതുന്നില്ല. ശക്തിയും കരുത്തും താങ്കൾക്കുണ്ടല്ലോ. മനസ്സിൽ തോന്നുന്നത് ചെയ്തുകൊള്ളുക. പക്ഷേ വളരെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചാണെങ്കിൽ പോലും ഒഡീസിയസ് അവസാനം ഇഥാക്കയിൽ എത്തുമെന്ന് ഞാൻ ശപഥം പറഞ്ഞിട്ടുണ്ട്. അത് മുടക്കേണ്ട. മറ്റെന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളുക. ഇങ്ങനെ അങ്ങ് പറഞ്ഞത് നന്നായി. മനുഷ്യരാരും എന്റെ പ്രവൃത്തിക്കെതിരെ അഹങ്കരിക്കരുത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പ്രതികാരം ചെയ്യും. ഒഡീസിയസിനെ സഹായിച്ച ഫിഷ്യന്മാർക്കെതിരെ ഞാൻ എന്റെ കരമുയർത്തും. എവിടെ നിന്നെങ്കിലും രാജ്യത്തിൽ വന്നു കയറുന്നവരെ ആദരിച്ച് പ്രവർത്തിക്കരുതെന്ന് ഞാൻ നേരത്തെ ഫിഷ്യന്മാരോട് പറഞ്ഞു.

എന്നതാണ്. അവരുടെ നാവികർ ഒഡീസിയസിനെ കൊണ്ടുപോയ കപ്പൽ ഞാൻ അടിച്ചുടയ്ക്കും. അവരുടെ നഗരത്തിന് നാലു ചുറ്റും പൊക്കമേറിയ പർവ്വതങ്ങൾ ഞാൻ ഉണ്ടാക്കും, പോസിഡോൺ പറഞ്ഞു. ഇത് കേട്ട് സ്യൂസ് ദേവൻ പറഞ്ഞു, മഹാനായ പോസിഡോൺ, ഫിഷ്യന്മാരുടെ കപ്പൽ പുറപ്പെട്ടതല്ലേയുള്ളൂ, അത് അവരുടെ രാജ്യത്ത് മടങ്ങിയെത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തുകൊള്ളുക, ഞാൻ എതിര് പറയുന്നില്ല. പോസിഡോൺ ദേവൻ നേരെ ഷെറിയായിലേക്ക് പോയി. ഫിഷ്യന്മാരുടെ കപ്പൽ ഒഡീസിയസിനെ ഇഥാക്കയിൽ എത്തിച്ച ശേഷം അതിവേഗം മടങ്ങി വരികയായിരുന്നു. പാഞ്ഞു വന്ന കപ്പലിനെ ദേവൻ ഒരു ശിലയായി മാറ്റി. ശക്തിയേറിയ ഒരു പ്രഹരം പോസിഡോൺ കപ്പലിന് നൽകി. സമുദ്രത്തിൽ നങ്കൂരമിട്ടതുപോലെ ആ കപ്പൽ കരയിൽ മണൽപ്പരപ്പിൽ ഉറച്ചു പോവുകയും ചെയ്തു. വിദഗ്ധ നാവികരെന്ന് വിഖ്യാതി ആർജിച്ച ഫിഷ്യന്മാർ കാര്യമെന്തെന്നറിയാതെ അത്ഭുതപ്പെട്ടു. കരയിൽ നിന്ന് ആൽസിനസ് രാജാവും ജനങ്ങളും അവരുടെ വരവ് കണ്ട് ആനന്ദിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, എന്തുപറ്റി നമ്മുടെ കപ്പലിന്? കടൽക്കഴുകന്മാരെക്കാൾ വേഗത്തിൽ കപ്പൽ തുറമുഖത്തേക്ക് പായുകയായിരുന്നല്ലോ. കപ്പൽ പൊടുന്നിന് നിശ്ചലമായിരിക്കുന്നു. ആരായിരിക്കാം നമ്മുടെ കപ്പലിനെ തകർത്തു കളഞ്ഞത്? ഈ വിഷയത്തിൽ ജനങ്ങളെക്കാൾ അറിവുണ്ടായിരുന്ന ആൽസിനസ് രാജാവ് പറഞ്ഞു, എന്റെ പിതാവിന്റെ പ്രവചനം ഇപ്പോൾ സഫലമായിരിക്കുന്നു. കടൽ താണ്ടി വരുന്ന സകല ജനങ്ങൾക്കും നാം ആതിഥ്യം നൽകുന്നതിൽ പോസിഡോൺ ദേവൻ അസൂയാലുവാണ്. ഒരഭയാർത്ഥിയെ സ്വദേശത്ത് കൊണ്ടുപോയി വിട്ടുവരുന്ന വഴി നമ്മുടെ കപ്പൽ തകരുമെന്നും നഗരത്തിനു ചുറ്റും പർവ്വത നിരകൾ ഉയരുമെന്നും എന്റെ അച്ഛൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഞാൻ ആ കാര്യം ഓർത്തില്ല. ഒഡീസിയസിനെ സൽക്കരിക്കുകയും അയാളെ സ്വന്തം ദേശത്തെത്തിക്കുകയും ചെയ്തതിന്റെ ശിക്ഷയായി പ്രപഞ്ചഭഞ്ജകനായ പോസിഡോൺ ദേവൻ ചെയ്തതാണിത്. ആൽസിനസ് രാജാവ് നെടുവേർപ്പെട്ടു. അദ്ദേഹം ദുഃഖവും നിരാശയും ഉള്ളിലടക്കി പറഞ്ഞു, എല്ലാവരും എന്റെ ആജ്ഞ അനുസരിക്കുവിൻ. മേലാൽ നമ്മുടെ നഗരത്തിൽ അതിഥിയായി വരുന്ന യാതൊരുത്തനും അഭയം നൽകുകയോ അവർക്ക് പാരിതോഷികങ്ങൾ നൽകുകയോ ചെയ്യരുത്. നമുക്ക് 12 കാളക്കൂറ്റന്മാരെ പോസിഡോൺ ദേവന് ബലിയർപ്പിക്കാം. അതിൽ അദ്ദേഹം പ്രസാദിക്കുകയാണെങ്കിൽ നഗരത്തിന് ചുറ്റും പർവ്വതങ്ങൾ ഉയരാതിരിക്കുമല്ലോ. ആൽസിനസ് രാജാവിന്റെ വാക്കുകൾ ജനങ്ങൾ സംഭ്രമത്തോടെ കേട്ടു. ശിലയായി കടലിൽ അനങ്ങാതെ കിടക്കുന്ന കപ്പലിനെ നോക്കി അവർ കണ്ണുനീർ തൂകി. കാളകളെ കൊണ്ടുവന്നു, ബലിപീഠം സജ്ജീകരിച്ചു. കർമ്മവിധികളോടെ അവയെ പോസിഡോൺ ദേവന് ബലിയർപ്പിച്ചു. പ്രതിമയ്ക്ക് ചുറ്റും നിന്ന് രാജാവും രാജ്ഞിയും പരിവാരങ്ങളും ജനങ്ങളും പ്രാർത്ഥന നടത്തി. ഒഡീസിയസ് ഉറക്കം വിട്ടുണർന്നു. ഇഥാക്ക എന്ന സ്വന്തം രാജ്യത്ത് താൻ എത്തിയെന്ന വസ്തുത അദ്ദേഹം അറിഞ്ഞില്ല. പല്ലാസ് അഥീനി ദേവി ആ പ്രദേശമെല്ലാം മൂടൽ മഞ്ഞുകൊണ്ട് മൂടിയിരുന്നു. മറ്റാരും അദ്ദേഹവുമായി സന്ധിക്കുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം നേരിട്ടറിയുന്നതിനാണ് ദേവി അങ്ങനെ ചെയ്തത്. ഒഡീസിയസിനെ കാത്തിരിക്കുന്ന പെനിലോപ്പിയെ മോഹിച്ച് കൊട്ടാരത്തിലെത്തിയിട്ടുള്ള കാമുകന്മാരെ മുഴുവൻ ഒഡീസിയസ് തന്നെ നിഗ്രഹം ചെയ്യുന്നത് കാണുവാൻ അഥീനി ദേവി ആഗ്രഹിച്ചു. അദ്ദേഹത്തെ സഹായിക്കാൻ ദേവി ഒരുങ്ങി നിന്നു. ഒഡീസിയസ് ഉറക്കം തെളിഞ്ഞ് വിസ്മയത്തോടെ ചുറ്റും നോക്കി. മനുഷ്യരാരുമില്ല. അതേത് രാജ്യമാണെന്നും അറിയില്ല. ഫിഷ്യന്മാർ തന്നെ വഞ്ചിച്ചതാവോ? തന്റെ പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ഉണ്ടോ എന്ന് നോക്കി. എല്ലാം സുരക്ഷിതമായിരിക്കുന്നു, ഒന്നും മോഷണം പോയിട്ടില്ല. എന്തുകൊണ്ടാണ് തന്നെ ഏകനാക്കി ഫിഷ്യന്മാർ സ്ഥലം വിട്ടതെന്ന് ഒരു രൂപവും കിട്ടുന്നുമില്ല. പെനിലോപ്പിയെക്കുറിച്ചും ടെലമാക്കസിനെ കുറിച്ചും താൻ ദീർഘനാളായി കാലുകുത്താൻ ആഗ്രഹിച്ച ഇഥാക്കയെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ഒഡീസിയസ് എങ്ങനെ നടന്നു? സുന്ദരനായ ഒരു ബാലൻ തനിക്കെതിരെ നടന്നു വരുന്നത് കണ്ട് ഒഡീസിയസ് അവനോട് ചോദിച്ചു, ഇതേത് രാജ്യമാണ്? ബാലൻ പറഞ്ഞു, അപരിചിതനായ വഴിക്കാര, താങ്കൾ ഏതോ ദൂരദിക്കിൽ നിന്ന് വരികയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ താങ്കൾ ഈ പ്രസിദ്ധി പെറ്റ നാടിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. ഈ രാജ്യത്തിന്റെ നാമം ഇഥാക്ക എന്നാകുന്നു. ഇത് കൊച്ചു രാജ്യമാണെങ്കിലും മുന്തിരിപ്പഴത്തിനും ആടുമാടുകൾക്കും ഒട്ടും കുറവില്ല. നാടിന്റെ പേര് ഇഥാക്കയാണെന്ന് കേട്ടപ്പോൾ ഒഡീസിയസിന്റെ ഹൃദയം ആഹ്ലാദഭരിതമായി. സൂര്യപ്രകാശമേറ്റ മഞ്ഞുപാളികൾ പോലെ ഹൃദയത്തിലെ നിരാശ ഉരുകിപ്പോയി. ബുദ്ധിമാനായ ഒഡീസിയസ് ആ ബാലനോട് തന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുവാൻ തയ്യാറായില്ല. അദ്ദേഹം ഒരു കെട്ടുകഥ ചമച്ചു. ഐഡോമിനിയസിന്റെ പുത്രൻ ഓർസിലോക്കസ് തനിക്ക് ട്രോയിയിൽ നിന്ന് കിട്ടിയ ധനമെല്ലാം അപഹരിക്കുവാൻ ശ്രമിച്ചുവെന്നും തത്സമയം ഓർസിലോക്കസിനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നുവെന്നും പറഞ്ഞു. ആരും അറിയാതെ നടത്തിയ ഈ കൊലപാതകത്തിന് ശേഷം ഫിഷ്യന്മാരുടെ സഹായത്താൽ കപ്പൽ കയറി ആ ദ്വീപിലെത്തിയതാണെന്നും ഒഡീസിയസ് കൗശലപൂർവ്വം പറഞ്ഞു കേൾപ്പിച്ചു. ഈ നുണക്കഥ കേട്ട് ഇടയബാലന്റെ രൂപം ധരിച്ച അഥീനി ദേവി പൊട്ടിച്ചിരിച്ചുപോയി. ദേവി ഉടനെ സ്വന്തം രൂപം ധരിച്ചു. അവർ പറഞ്ഞു, ഒഡീസിയസേ നിർത്തിക്കൊള്ളൂ, കഥകൾ കെട്ടിച്ചു.

0: ഒഡീസിയസ് ജന്മഭൂമിയെ ചുംബിച്ചു.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര, ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട് പണ്ട് പണ്ട്

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, കാലത്തിൻ്റെ കലണ്ടറിൽ ഓരോ മാസവും ഓരോ ഓർമ്മയാണ്, ഓരോ ഋതുവാണ്. ചില മാസങ്ങൾ പ്രണയത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തും, ചിലത് വിരഹത്തിൻ്റെ നൊമ്പരം പകരും, മറ്റു ചിലത് ആഘോഷങ്ങളുടെ നിറവും മണവും കൊണ്ടുവരും. ജനുവരി മുതൽ ഡിസംബർ വരെ, ചിങ്ങം മുതൽ കർക്കിടകം വരെ 12 മാസങ്ങൾ, 12 ഭാവങ്ങൾ. ആ മാസങ്ങളുടെ പേരുകൾ തന്നെ ഈണത്തിൻ്റെ ഭാഗമായി മാറിയ ചില മനോഹരമായ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് ഇന്ന് നമുക്കൊരു സംഗീതയാത്ര പോകാം. മാസങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, കലണ്ടറിലെ താളുകൾ മറിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരിക്കൽ ഹൃദയത്തിൽ പതിഞ്ഞുപോയ ഗാനങ്ങൾ കാലം എത്ര കഴിഞ്ഞാലും മായാതെ നിലനിൽക്കും. അത്തരത്തിലുള്ള ഓർമ്മകളുടെ ഈണവുമായി മാസപ്പാട്ടുകൾ നിങ്ങളിലേക്കെത്തുന്നു. ജനുവരി മുതൽ ഡിസംബർ വരെയും ചിങ്ങം മുതൽ കർക്കിടകം വരെയുമുള്ള കാലത്തിൻ്റെ 12 പടവുകളിലൂടെ പാട്ടിൻ്റെ കൈപിടിച്ച് നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. മാസങ്ങൾ മാറട്ടെ, കാലം കടന്നു പോകട്ടെ, പാട്ടുകളുടെ മാധുര്യം മാത്രം നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കട്ടെ. ഇനി കേൾക്കാം മാസത്തിൻ്റെ പേര് ഈണമായി മാറുന്ന മനോഹരമായ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം കഥാനായകൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം മോഹൻ സിതാര.

അടുത്ത ഗാനം അനൂപ് മോഹൻദാസ് പാടിയത്. രചന കെ ജി ദിലീപ്, സംഗീതം ജോൺ പി വർക്കി, ചിത്രം കമ്മട്ടിപ്പാടം.

മാസപ്പാട്ടുകളിൽ ഇനി എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ലേഖ ആർ നായരും പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ദേവരാജൻ.

0: അങ്ങനെയല്ല, സ്വരം പാടൂ.
1: മാ പാദവ മാമ ഗാമഗ ഗ
0: ശരി, ഇനി ഹമ്മിങ്ങായി പാടൂ.

ഇനി നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജയചന്ദ്രൻ ഈണം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനം.

0: ഓർമ്മകളുടെ ഓരോ മാസത്തിലും ഒരു പാട്ടെങ്കിലും നമുക്കായി കാത്തിരിപ്പുണ്ടാകും. ആ പാട്ടിൻ്റെ ഈണത്തിൽ പഴയൊരു ഓർമ്മയും പ്രിയപ്പെട്ടൊരു മുഖവും മറക്കാനാവാത്തൊരു നിമിഷവും വീണ്ടും തെളിയും. പ്രിയ ശ്രോതാക്കളെ, മാസപ്പാട്ടുകൾ നിങ്ങൾക്കായി സമ്മാനിച്ച ഈ സംഗീത നിമിഷങ്ങൾക്ക് വിട. വീണ്ടും മറ്റൊരു സംഗീത വിരുന്നുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളിലൂടെ നമുക്ക് കണ്ടുമുട്ടാം. അല്പസമയത്തിനകം രവിവാസുരിയ അഖില ഭാരതീയ സംഗീതസഭ ഡൽഹിയിലെ
1: ആകാശവാണി ഹേ രവിവാസുരിയ അഖില ഭാരതീയ സംഗീത സഭയ്ക്ക് ആജ്കെ പ്രസാരൺ മേ അബ് ഹം ആപ്കെ ലിയെ ശ്രീ എൻ ആർ പ്രശാന്ത് കാ കർണാടക ശാസ്ത്രീയ ഗായൻ പ്രസ്തുത് കർ റഹേ ഹേ.
2: ദിസ് ഈസ് ആകാശവാണി ഇൻ ടുനൈറ്റ് ബ്രോഡ്കാസ്റ്റ് ഓഫ് രവിവാസുരിയ അഖില ഭാരതീയ സംഗീത സഭ. വി വിൽ നൗ ബ്രിങ് യു the Carnatic classical vocal recital by Shri N.R. Prashant.
1: Shri N.R. Prashant Karnatak Shastriya Sangeet ke ek pratishthit gayak hain jo sangeet kshetra mein apne abhinav aur shodh aadharit asadharan yogdan ke liye jane jate hain. Shri N.R. Prashant ki sangeetmay yatra ka shubharambh Bengaluru mein vidwan R.K. Padmanabh ke margdarshan mein hua. Shri Titte Krishnayangar jaisi महान विभूतियों से प्रेरित होकर आपने विदुषी नीला रामगोपाल के सानिध्य में अपना गहन प्रशिक्षण जारी रखा. तत्पश्चात प्रोफेसर आर विश्वेश्वरन जी के आदरणीय मार्गदर्शन में आपने कर्नाटक शास्त्रीय संगीत की सूक्ष्म बारीकियों की गहरी समझ प्राप्त की. आपने मैसूर विश्वविद्यालय से इंस्ट्रूमेंटेशन टेक्नोलॉजी में इंजीनियरिंग की उपाधि प्राप्त की थी. आप वर्तमान में आकाशवाणी के प्रतिष्ठित ए ग्रेड कलाकार हैं. आपकी संगीतमय यात्रा की एक विशेष और अद्वितीय उपलब्धि एक राग संगीत सभाओं का सफलतापूर्वक संचालन करना है. वर्ष 2001 में आपको सिंगापुर इंडियन फाइन आर्ट्स सोसाइटी में वरिष्ठ संकाय सदस्य के रूप में आमंत्रित एवं नियुक्त किया गया था.
2: श्री एन आर प्रशांत इज अ डिस्टिंग्विश्ड वोकलिस्ट in Carnatic classical music, renowned for his innovative and research-oriented exceptional contributions to the field. Shri N.R. Prashant's musical journey commenced in Bengaluru under the guidance of Vidwan R.K. Padmanabha. Inspired by stalwarts like Shri Titte Krishna Iyengar, he pursued his advanced training under the tutelage of Vidushi Neela Ramgopal. Subsequently, under the revered mentorship of Professor R. Vishweshwaran, he gained a deep understanding of the subtle nuances of Carnatic classical music. He earned a degree in engineering in instrumentation technology from the University of Mysore. He is currently a prestigious A-grade artist of Akashvani. A distinct and unique highlight of his musical journey is the successful presentation of the Ekaraga concert series. In the year 2001, he was invited and appointed as a senior faculty member at the Singapore Indian Fine Arts Society.
1: Aaj ke karyakram mein aapke saath sangat kar rahe hain violin par CV Shruti, mridangam par A Radhesh aur ghatam par Sharad Kaushik.
2: In tonight's broadcast, he is accompanied on the violin by C.V. Shruti, on the mridangam by A. Radhesh, and on the ghatam by Sharad Kaushik.
1: Shri N.R. Prashant apne karyakram ka aarambh Swati Tirunal ki rachana se kar rahe hain, Narasimha Mamava, jo raag aarabhi khanda chaputal mein nibadh hain.
2: Shri N.R. Prashant begins his concert with the composition of Swati Tirunal, Narasimha Mamava, in Rag Arabhi, set to Khand Chaputal.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ അഴകിയ രാവണൻ എന്ന ചിത്രത്തിന് വേണ്ടി സുജാത പാടിയ ഒരു ഗാനം കേൾക്കാം.
1: താന താന താന പവിഴമഴ

അഴകിയ രാവണൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 30 സെക്കൻഡും. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണിക്കഴിഞ്ഞ് 10 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.